പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്ത് ഹജ്ജ് 26 മുതൽ അവസാനം വരെയും സൂറത്തുൽ മുഅ്മിനൂൻ പൂർണ്ണമായും സൂറത്ത് നൂർ തുടക്കം മുതൽ 26 വരെയുള്ള വചനങ്ങളുമായി ഇന്നത്തെ തൻസീൽ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് മുഹമ്മദ് അയ്യൂബിന്റെ പാരായണമാണ്. അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിലെ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങൾ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ പഠിക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന സംരംഭം പീസ് റേഡിയോ മെയിൻ സ്ട്രീമിൽ നടക്കുന്ന ഹൃദയവസന്തം പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുജാദല 2 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഷുറൈഹ് സലഫി. പീസ് ഖുർആൻ റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് ഹൃദയവസന്തം സൂറത്ത് മുജാദല 2 മുതൽ 4 വരെയുള്ള വചനങ്ങളുമായി നമ്മോടൊപ്പം പങ്കുചേർന്നത് ഷുറൈഹ് സലഫി. നാം അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കേൾക്കുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ പാരായണം മധുരമായ ശബ്ദത്തിൽ കേൾക്കാനാണ് മധുരം ഖുർആൻ ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്നത്. ഈ എപ്പിസോഡിൽ സൂറത്ത് യൂസുഫ് വിശുദ്ധ ഖുർആനിലെ 12 അധ്യായം മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥ വിവരിക്കുന്ന സൂറത്ത് യൂസുഫിന്റെ 54 മുതൽ 76 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് അബ്ദുറഹ്മാൻ അൽ

0: കേൾക്കാം. ഇതുവരെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ. മിഷാരി റാഷിദ് അൽ അഫാസിയുടെ മധുരമായ പാരായണത്തിൽ വിശുദ്ധ ഖുർആനിലെ ഏതാനും പേജുകളാണ് നമ്മൾ കേട്ടത്.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ആലു ഇമ്രാൻ 23 മുതൽ 32 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷേഖ് സുൽത്താൻ അൽ അംരി.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.

ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകി.

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഈസ് ഖുർആൻ റേഡിയോയിലെ അടുത്ത പരിപാടി മധുരം ഖുർആൻ. സൂറ യൂനുസ് 61 മുതൽ 66 വരെയുള്ള വചനങ്ങളുടെ പാരായണം കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഉസ്മാൻ ബൊസ്താൻസി.
1: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ യൂനുസ് 61 മുതൽ 66 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഉസ്മാൻ ബൊസ്താൻസി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് തഫ്സീറു സഅദി. സൂറത്തുൽ ഖാരിയയുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിൻ്റെ 101 അധ്യായം സൂറത്തുൽ ഖാരിഅയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അൽ ഖാരിഅ 11 വചനങ്ങളാണ് ഈ സൂറത്തിൽ ഉള്ളത്. ഈ സൂറത്തിൻ്റെ ഭംഗിയുള്ള പാരായണം നമുക്കാദ്യം ഒന്ന് ശ്രദ്ധിക്കാം, അതിലേക്ക് കാതോർക്കുക.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇനി നമുക്കതിൻ്റെ ഓരോ ആയത്തിൻ്റെയും വാക്കർത്ഥങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, അൽ ഖാരിഅ, മുട്ടിയലക്കുന്ന സംഭവം. മൽ ഖാരിഅ, എന്താണ് മുട്ടിയലക്കുന്ന സംഭവം. വമാ അദ്റാക, നിനക്കെന്തറിയാം. മൽ ഖാരിഅ, മുട്ടിയലക്കുന്ന സംഭവം എന്താണെന്ന്. യൗമ യകൂനു, ആയിത്തീരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. കൽ ഫറാശി, പാറ്റ പോലെ. അൽ മബ്സൂസ്, പരത്തപ്പെട്ട, ചിന്നിച്ചിതറിയ. വതകൂനുൽ ജിബാലു, പർവ്വതങ്ങൾ ആയിത്തീരുകയും. കൽ ഇഹ്നി, രോമം പോലെ. അൽ മംഫൂസ്, കടയപ്പെട്ട, ധൂളമായ. ഫഅമ്മാമൻ, അപ്പോൾ ആർ, യാതൊരുവൻ. സഖുലത്ത്, ഖനപ്പെട്ടു, ഭാരം തൂങ്ങി. മവാസീനുഹു, അവൻ്റെ തുലാസ്. ഫഹുവ, അപ്പോൾ അവൻ. ഫീ ഈശത്തിൻ, ഒരു ജീവിതത്തിലായിരിക്കും, ഉപജീവനത്തിലാണ്. റാദിയ, തൃപ്തികരമായ. വ അമ്മാമൻ, എന്നാൽ യാതൊരുവനോ. ഖഫത്ത്, ലഘുവായി, നേർമ്മയായി. മവാസീനുഹു, അവൻ്റെ തുലാസുകൾ. ഫ ഉമ്മുഹു, എന്നാൽ അവൻ്റെ മാതാവ് അഥവാ സങ്കേതസ്ഥാനം. ഹാവിയ, ഹാവിയത്താണ്. വമാ അദ്റാക, നിനക്കെന്തറിയാം. മാഹിയ, അതെന്താണെന്ന്. നാറുൻ, അഗ്നിയത്രേ. ഹാമിയ, ചൂടേറിയ, കടുത്ത ചൂടുള്ള. ഇനി നമുക്ക് ഈ സൂറത്തിലെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം കേൾക്കാം. ആവശ്യമെങ്കിൽ അതും വൃത്തിയായി എഴുതിയെടുത്ത് പഠിക്കാൻ താല്പര്യം കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഭയങ്കരമായ ആ സംഭവം. ഭയങ്കരമായ സംഭവം എന്നാൽ എന്താകുന്നു. ഭയങ്കരമായ സംഭവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ.
2: യൗമ യകൂനു ന്നാസു കൽ ഫറാശിൽ മബ്സൂസ്,
1: മനുഷ്യന്മാർ ചിന്നിച്ചിതറിയ പാറ്റയെ പോലെയാകുന്ന ദിവസം.
2: വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്,
1: പർവ്വതങ്ങൾ കടഞ്ഞ ആട്ടിൻ രോമം പോലെയും. അപ്പോൾ ഏതൊരാളുടെ തുലാസുകൾ ഖനം തൂങ്ങിയോ. അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. എന്നാൽ ഏതൊരാളുടെ തുലാസുകൾ തൂക്കം കുറഞ്ഞതായോ. അവന്റെ സംഗീതം ഹാവിയായിരിക്കും. ഹാവിയ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ. ചൂടേറിയ നരകാഗ്നിയത്രേ അത്.
0: മാഷാല്ലാ, വിശുദ്ധ ഖുർആനിലെ 101 അധ്യായം സൂറത്തുൽ ഖാരിഅയുടെ മുഴുവനായുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥമാണ് നമ്മൾ കേട്ടത്. മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദു നാസിർ അസഅദിയുടെ പരിഭാഷയിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ ഈ സൂറത്തിൻ്റെ വിശദീകരണം കൊടുത്തതാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസുബിൻ സലീം അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ നേർപ്പഥം വാരികയിൽ അദ്ദേഹത്തിൻ്റെ പരിഭാഷയായി വരുന്ന ഭാഗമാണ്, അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത്. ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം.
3: അൽ ഖാരിഅ എന്നത് അന്ത്യദിനത്തിൻ്റെ പേരുകളിൽ ഒന്നാണ്. അതിൻ്റെ ഭയാനകത ജനങ്ങളെ ഭീതിപ്പെടുത്തുകയും ആഘാതമേൽപ്പിക്കുകയും ചെയ്യുന്നതിനാലാണ് ആ പേര് വന്നത്. അതിൻ്റെ ഭയാനകതയെയും ഭീകരതയെയും സൂചിപ്പിക്കുന്നതാണ് അടുത്ത വചനങ്ങൾ. ഭയങ്കരമായ ആ സംഭവം. ഭയങ്കരമായ സംഭവം എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ. മനുഷ്യർ ആയിത്തീരുന്ന ദിവസം. ഭയത്തിൻ്റെയും ഭീകരതയുടെയും കാഠിന്യത്താൽ ചിന്നിച്ചിതറിയ പാറ്റകളെപ്പോലെ. അതായത് ഒന്നിനുമേൽ ഒന്നായി തിരയടിക്കുന്ന വെട്ടുകിളികളെപ്പോലെ. രാത്രികാലങ്ങളിൽ മേൽക്കുമേൽ തിരയടിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യമറിയാത്ത ഒരുതരം ജീവികളാണ് പാറ്റകൾ തീ കത്തിക്കപ്പെട്ടാൽ അതിൻ്റെ അപകടമറിയാതെ അതിൽ പതിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ ഉറപ്പുള്ളതും ശക്തവുമായ പർവ്വതങ്ങൾ കടഞ്ഞു വിതറപ്പെട്ട പഞ്ഞി പോലെയും ആയിത്തീരും. നേരിയ കാറ്റിൽ പോലും പറന്നുപോകുന്ന വളരെ ദുർബലമായ കടഞ്ഞ പഞ്ഞി പോലെ. ഫതറൽ ജിബാല തഹ്സബുഹ ജാമിദതൻ വഹിയ തുമുറു മറ സഹാബ്. പർവ്വതങ്ങളെ നീ കാണുമ്പോൾ അവ ഉറച്ചു നിൽക്കുന്നതാണ് എന്ന് നീ ധരിച്ചു പോകും. എന്നാൽ അവ മേഘങ്ങൾ ചലിക്കുന്നത് പോലെ ചലിക്കുന്നതാണ്. സൂറത്തു അന്നംല് 88-ാമത്തെ വചനം എന്ന് അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് ചിന്നിച്ചിതറിയ ധൂളികളെപ്പോലെ ആയിത്തീരും. കാഴ്ചയിൽ ഒന്നും അവശേഷിക്കാത്ത വിധത്തിൽ അത് ഇല്ലാതാവുന്നു. ഈ സമയം തുലാസുകൾ സ്ഥാപിക്കപ്പെടുകയും ജനങ്ങൾ ദൗർഭാഗ്യവാന്മാരും സൗഭാഗ്യവാന്മാരുമായി രണ്ട് വിഭാഗമായി വേർതിരിയും. അപ്പോൾ ഏതൊരാളുടെ തുലാസുകൾ ഖനം തൂങ്ങിയോ, നന്മയേക്കാൾ അവൻ്റെ തിന്മകൾ അധികമില്ലാതായാൽ അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ. എന്നാൽ ഏതൊരാളുടെ തുലാസുകൾ തൂക്കം കുറഞ്ഞതായോ, അവൻ്റെ തിന്മകളെ അതിജീവിക്കാവുന്ന നന്മകൾ ഇല്ലാതിരുന്നാൽ അവൻ്റെ സങ്കേതം ഹാവിയ ആയിരിക്കും. ഹാവിയ എന്ന് പേരുള്ളതായ നരകത്തിലാണ് അവൻ്റെ താമസവും സങ്കേതവും. ഒരു ഉമ്മയെപ്പോലെ അതെപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, ഇന്ന അദാബഹ കാന ഖറാമ, തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിഭത്താകുന്നു. സൂറത്തുൽ ഫുർഖാൻ 65-ാമത്തെ വചനം. അതായത് തലകീഴായി നരകത്തിൽ അവൻ എറിയപ്പെടും. ഹാവിയ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അതിൻ്റെ ഗൗരവത്തെയാണ് ഈ ചോദ്യം സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ചൂടേറിയ നരകാഗ്നിയത്രേ അത്, കഠിനമായ ചൂടുള്ളത്. ഇവിടത്തെ തീയിനേക്കാൾ 70 ഇരട്ടി വർദ്ധിച്ചതാണ് അതിൻ്റെ ചൂട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
0: പീസ് റേഡിയോസ് തഫ്സീറു സഅദി എന്ന ഈ പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 101-ാം അധ്യായം സൂറത്തുൽ ഖാരിഅയിലെ അൽ ഖാരിഅ സൂറത്തിൻ്റെ തഫ്സീറു സഅദിയിൽ വന്ന വിശദീകരണം. അതിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അടുത്ത സൂറത്തിൻ്റെ പഠനവുമായി മറ്റൊരു ദിവസം നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീറു സഅദി സൂറത്തുൽ ഖാരിഅയുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
5: പാരായണം ചെയ്യുന്നത് പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 444-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറുപത്തിയേഴ് രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന, പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.

മാബാദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 43-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 41-42 ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അള്ളാ.

ലിയുഖ്രിജകും

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം.
5: ഖുർആൻ റേഡിയോ, അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും സംഭവിക്കാവുന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങളെക്കുറിച്ചുള്ള പഠനം, കൃത്യമായ രൂപത്തിൽ പാരായണം നിർവഹിക്കാൻ സഹായകമാകുന്ന വിവരണം. ഇപ്പോൾ സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെ വചനങ്ങളുടെ പഠനമാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. 29-ാമത്തെ ജുസ് തബാറക ജുസിലെ സൂറത്തു മുൽക്ക് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ അവസാന ഭാഗം 28 മുതൽ 30 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين.

28-ാം അധ്യായത്ത് ഖുൽ അറഅയ്തും, ഇവിടെ അറഅയ്തും അറഅയ്തും ഹംസ ശ്രദ്ധിക്കണം. അറഅയ്തും എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഹംസയുടെ ഉച്ചാരണം അല്ലെങ്കിൽ ശബ്ദം കൃത്യമായിട്ട് കേൾക്കുന്നില്ല. അറഅയ്തും അറഅയ്തും എന്ന് ഖുൽ അറഅയ്തും ഖുൽ അറഅയ്തും ഇത് കണ്ട ഖുല്ല, അവിടെ ഒന്നാമത്തെ ഹംസയും അങ്ങനെ കൂട്ടി ഓതുമ്പോൾ പോകുന്നു ഖുൽ അറഅയ്തും ഖുൽ അറഅയ്തും. ഖുൽ അറഅയ്തും എന്ന് വായിക്കുക. ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ, നൂനിനെ കൊണ്ടാണ് നഹ്ലകനിയ എന്നാണ് പറയുന്നത്. ഇൻ അഹ്ലകനിയ എന്ന് പറയണം. ഇൻ അഹ്ലകനിയല്ലാഹു വമൻ മഅയ വമൻ മഅയ, സുക്കൂനുള്ള നൂനിന് ശേഷം മീം, ഇത് ഗാം കാമിൽ. വമൻ മഅയ ഔ റഹിമന റഹി ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. ഔ റഹിമന ഫമൻ യുജീറുൽ കാഫിരീൻ ഫമൻ യു, നൂനിന് ശേഷം യ, ഇത് ഗാം നാഖിസ്. ഫമൻ യുജീറു യുജീറുൽ കാഫിരീന മിൻ അദാബിൻ മിൻ അദാബിൻ മിൻ അദാബിൻ, പാരായണത്തിൽ മിൻ അദാബിൻ എന്നായിരിക്കും വരിക. മിൻ അദാബിൻ അലീം മിൻ അദാബിൻ അലീം നലീം, കണ്ട അവിടെയും തെറ്റാണ്. മിൻ അദാബിൻ അലീം, അതാണ് ഇൽഹാർ. തൻവീന് ശേഷം ഹംസ വന്നാൽ ഇൽഹാർ. മിൻ അദാബിൻ അലീം, അങ്ങനെ കൃത്യമായിട്ട് എടുത്തു ഓതണം. ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബിഹി വ അലൈഹി തവക്കൽന. ഖുൽ ഹുവർ റഹ്മാനു റഹ്മാൻ, ഖുൽ ഹുവർ റഹ്മാനു അല്ല, ഖുൽ ഹുവ റഹ്മാൻ അർറഹ്മാൻ ഹ. ആമന്ന ബിഹി വ അലൈഹി തവക്കൽന വ അലൈഹി തവക്കൽന. ഇനി അവിടെ ഓതുമ്പോൾ ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബി വാലൈ തവക്കൽന വാലൈ തവക്കൽന, അവിടെ ഹ ധാരാളം അക്ഷരങ്ങൾ തന്നെ ഇല്ലാതായി പോകുന്നു. മഹ്റജ് മാറുന്നു, ഹർക്കത്തുകൾ പോലും മാറുന്ന, അക്ഷരങ്ങൾ പോലും മാറുന്ന, അക്ഷരങ്ങൾ നഷ്ടപ്പെടുന്ന എന്തെല്ലാം അവസ്ഥകളാണ് സാധാരണ ഒരു ഖിറാത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബിഹി വാലൈഹി തവക്കൽന ഫസതഅലമൂൻ ഫസതഅ ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. മൻ ഹുവ ഫീ ളലാൽ മൻ ഹുവ മൻ ഹുവ ഫീ ളലാൽ മൻ ഹുവ മൻ ഹുവ, രണ്ടും മാറ്റുണ്ട്. ഫീ ളലാലിൻ ഫീ ളലാലിൻ, ബാദിൻ്റെ ഉച്ചാരണം ദ ദ. ളലാലിൻ മുബീൻ, തൻവീനു ശേഷം മീം വന്നാൽ ഇത് ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. 30-ാമത്തെ ആയത്തിൽ ഖുൽ അറഅയ്തും, നേരത്തെ പറഞ്ഞതുപോലെ ഖുൽ അറഅയ്തുമല്ല ഖുൽ അറഅയ്തുമല്ല ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ ഇൻ അസ്ബഹ, രണ്ടും മാറ്റാണ്. ഇൻ അസ്ബഹ ഇൻ അസ്ബഹ, അവിടെ അസ്ബഹ എന്ന് പറയുന്നതിന് പകരം നസ്ബഹ എന്നാവുന്നു, അതും ശ്രദ്ധിക്കുക. ഇൻ അസ്ബഹ മാഉകും മദ് മുത്തസിൽ മാഉകും ഗൗറാ, വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഗൗറാ, ഇനി കൂട്ടി ഓതുകയാണെങ്കിലോ ഗൗറാ ഫമൻ, തൻവീനു ശേഷം ഫ വന്നാൽ ഇഖ്ഫം ബിഗുന്ന. ഫമൻ യതീകും, ഇത് ഗാം നാഖിസ്. യതീകും, ഹംസയുടെ ഉച്ചാരണം കൃത്യമായിരിക്കണം. യതീകും യതീകും അല്ല, യതീകും എന്നായിരിക്കും അധികവും നമ്മളൊക്കെ ഓതാറുള്ളത്. ഫമൻ യതീകും, ഇങ്ങനെ. യതീകും ബിമാഇൻ, സുക്കൂനുള്ള മീമിന് ശേഷം ബ, ഇഖ്ഫ ഷഫവി. ബിമാ ഇൻ മദ് മുത്തസിൽ, അതുപോലെ തന്നെ മ ഇൻ മഇൻ, തൻവീന് ശേഷം മീം, ഇത് ഗാം കാമിൽ. മഇൻ മദ് ആയിരുന്നു സുക്കൂൻ. അപ്പോൾ നിയമങ്ങളൊക്കെ, തജ്വീദ് നിയമങ്ങളൊക്കെ നമ്മൾ ധാരാളം കേട്ടു മനസ്സിലാക്കി പരമാവധി അതിനനുസരിച്ച് ഓതുവാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പാരായണത്തിൽ ഉണ്ടാവുന്ന തെറ്റുകൾ ഈ ഒരു ഭാഗം ഒന്നുകൂടെ നമുക്ക് ഓതാം.

0: സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെയുള്ള ആയത്തുകൾ ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കി. സൂറത്ത് മുൽക്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അത്തഹ്സീൻ എന്ന പ്രോഗ്രാമിലൂടെ സൂറത്തു നാസ് മുതൽ ഇങ്ങനെ മുകളിലോട്ട് സൂറത്ത് മുൽക്ക് വരെ, അഥവാ ഈ രണ്ട് ജുസും 30, 29 ഈ രണ്ട് ജുസുകൾ നമ്മൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളെ സംബന്ധിച്ചും നമ്മൾ കേട്ടു മനസ്സിലാക്കി. ഈ ഒരു രണ്ട് ജുസ് അല്ലെങ്കിൽ ഇത്രയും സൂറത്തുകൾ കേട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സൂറത്തുകളിലൊന്നും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തെറ്റുവരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്രത്തോളം നമ്മൾ ഓരോ അക്ഷരങ്ങളും ഹറക്കത്തുകളും എടുത്ത് പറയേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അതിൽ ഏത് രൂപത്തിലാണ് തെറ്റുകൾ വരുന്നത്, അബദ്ധങ്ങൾ വരുന്നത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ വളരെ നന്നായിട്ട് പാരായണം ചെയ്യണം. തെറ്റുകൾ കൂടാതെ, അക്ഷരങ്ങൾ മാറാതെ, ഹറക്കത്തുകൾ മാറാതെ, അക്ഷരങ്ങൾ നഷ്ടപ്പെടാതെ, പലതരത്തിലുള്ള തെറ്റുകളാണ് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള തെറ്റുകൾ, അത് തന്നെ ധാരാളം ഉണ്ടാകും. ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും, അഥവാ സുക്കൂനുള്ള ഒരു അക്ഷരത്തിന് ശേഷം വരുന്നത്, അത് കൂട്ടി ഓതുമ്പോൾ ധാരാളം തെറ്റുകൾ ആ സുക്കൂനുള്ള അക്ഷരത്തോടു കൂടി വായിക്കുന്ന ഒരവസ്ഥയാണ് അധികവും ഉണ്ടാവാറുള്ളത്. അത് തന്നെയാണ് പൊതുവായിട്ടുള്ള തെറ്റുകൾ. ഏറ്റവും കൂടുതൽ തെറ്റ് ആ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ അത് ഇൻഷാല്ലാ ധാരാളമായിട്ട് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പരമാവധി തെറ്റുകൾ കൂടാതെ വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുവരെടുത്ത ക്ലാസ്സുകളും കേട്ടു മനസ്സിലാക്കിയ നമ്മളും എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഇന്നത്തെ പരിപാടി സമാപിക്കുകയാണ്. സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ്സെടുത്തത് ബഹുമാനനായ ഹാഫിൽ അബ്ദുശുക്കൂർ.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാര്യങ്ങളുടെ മധുരമാർന്ന, ഇമ്പമാർന്ന, ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 41 അധ്യായം സൂറ ഫുസ്സിലത്ത് 30 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഇബ്രാഹിം ജബ്രാത്തി.
5: أعوذ بالله من الشيطان الرجيم.

0: അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെൻ്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور أطل على الحياة رحيم.
0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

റേഡിയോയിൽ ഇനി മനപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 458-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 458-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
2: അല്ലാഹു അക്ബർ.
3: بسم الله الرحمن الرحيم.

آمين.

0: سمع الله لمن حمده
1: ربنا ولك الحمد
0: الله أكبر
1: الله

0: الله أكبر.
1: الله أكبر.
0: الله أكبر.
1: الله أكبر.

0: الله أكبر.
1: الله أكبر.
2: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ജുമുഅയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുള്ള ബുഅയ്ജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
3: സ്തവൂ സ്തവൂ ഖീമു സുഫൂഫകും വസ്ദുൽ ഖലൽ

0: نار حامية. الله
1: ബാരക് അല്ലാഹു ഫീക്കും ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഹഷിറിലെ 18 മുതൽ 24 കൂടിയ വചനങ്ങളും തുടർന്ന് സൂറ മുനാഫിക്കൂനിലെ 9 മുതൽ 11 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസർ അദ്വസരി.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: Peace Radio. Tune to reality. Peace Radio. Tune to reality.
4: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യ കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് Peace Radio ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ, ഏതാനും മിനിറ്റുകൾ ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ പുലരിവെട്ടം. ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. പുലരിവെട്ടം.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 85 മുതൽ 89 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: نصيرا.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ അന്നിസായിലെ 85 മുതൽ 89 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി.
4: വചനം 27.
5: അല്ലദീന, അതായത് യാതൊരു കുട്ടർ, യൻഖുദൂന, അവർ ലംഘിക്കും, അഹ്ദല്ലാഹി, അല്ലാഹുവിന്റെ ഉത്തരവ്, അല്ലാഹുവിന്റെ കൽപ്പന, അല്ലാഹുവിന്റെ കരാർ, മിൻ ബഅദി, ശേഷമായി, മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ, വയഖ്തഊന, അവർ മുറിക്കുകയും ചെയ്യും, മാ അമറ, കൽപ്പിച്ചതിനെ, അല്ലാഹു, അല്ലാഹു, ബിഹി, അതിനെപ്പറ്റി, അയ്യൂസല, അത് ചേർക്കപ്പെടുവാൻ, വയുഫ്സിദൂന, അവർ നാശമുണ്ടാക്കുകയും ചെയ്യും, ഫിൽ അർളി, ഭൂമിയിൽ, നാട്ടിൽ, ഉലായിക, അക്കൂട്ടർ, ഹും, അവർ തന്നെയാണ്, അൽ ഖാസിറൂന, നഷ്ടക്കാർ.

0: يوصل ويفسدون في الأرض أولئك هم الخاسرون.
1: അതായത് യാതൊരു കൂട്ടരെയല്ലാതെ അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അവനോടുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം അതിനെ അവർ ലംഘിക്കുന്നു. ചേർക്കപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതിനെ അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. ഭൂമിയിൽ അവർ നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇവരെ മാത്രമേ വഴിപിഴവിലാക്കുകയുള്ളൂ. അക്കൂട്ടർ തന്നെയാണ് നഷ്ടക്കാർ.
2: 26, 27 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
3: കപടവിശ്വാസികളെപ്പറ്റി തീയിൻ്റെയും മഴയുടെയും ഉപമകൾ മുമ്പ് വിവരിച്ചുവല്ലോ. അതുപോലെ ചില സന്ദർഭങ്ങളിൽ ഈച്ച, എട്ടുകാലി മുതലായവയെയും ഖുർആനിൽ ഉപമകളാക്കിയിട്ടുണ്ട്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്തതാണ് ഇതൊക്കെയെന്ന് കപടവിശ്വാസികൾ ആരോപിച്ചിരുന്നു. അതിന് മറുപടിയാണ് ഈ വചനങ്ങളിലുള്ളത്. ഉപമയിലും ഉദാഹരണത്തിലും അടങ്ങിയ തത്വങ്ങളും സാദൃശ്യ ബന്ധങ്ങളും മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കലാണല്ലോ അവകൊണ്ട് ഉദ്ദേശ്യം. ഉപമയായി എടുത്തുകാട്ടിയ വസ്തുവിൻ്റെ ചെറുപ്പ വലുപ്പത്തിനോ സ്ഥാനപദവികൾക്കോ അതിൽ പ്രസക്തിയില്ല. ഒരു കൊതുകിനെപ്പോലെ നിസ്സാരമായ വല്ല വസ്തുവിനെയോ അതിനേക്കാൾ ഉപരിയായ മറ്റു വല്ല വസ്തുവിനെയോ ഉപമയായി എടുക്കുന്നതിൽ അള്ളാഹുവിന് ലജ്ജയൊന്നുമില്ല എന്നു പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉപമയാക്കപ്പെട്ട വസ്തുവെപ്പറ്റി ആരായാതെ ആ ഉപമയിലടങ്ങിയ തത്വരഹസ്യങ്ങളും വിജ്ഞാനങ്ങളും കരസ്ഥമാക്കുവാൻ ശ്രമിക്കുകയായിരിക്കും ചെയ്യുക. നേരെ മറിച്ച് അവിശ്വാസികൾ ഇതെന്തൊരു ഉപമയാണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശ്യം എന്നൊക്കെ പരിഹസിച്ചു തൃപ്തി അടയുകയും ചെയ്യും. ഇവരോടുള്ള പ്രതിഷേധവും താക്കീതുമാണ് യുദുല്ലു ബിഹി കസീറം വയഹദി ബിഹി കസീറ, അഥവാ അതുമൂലം പലരെയും അവൻ വഴിപിഴവിലാക്കുകയും പലരെയും നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു എന്ന വാക്യം. അതായത് കപടവിശ്വാസികളും സത്യനിഷേധികളുമായുള്ളവർക്ക് അവരുടെ ദുർമാർഗവും നിഷേധവും വർദ്ധിക്കുവാനും സത്യവിശ്വാസികളുമായുള്ളവർക്ക് അവരുടെ സന്മാർഗവും വിശ്വാസവും വർദ്ധിക്കുവാനും അത് കാരണമായിത്തീരുന്നു. ഈ രണ്ടിൽ ഏതിലാണ് തങ്ങൾ ഉൾപ്പെടേണ്ടതെന്ന് അവർ ആലോചിക്കട്ടെ എന്നാണ് ഇതിലുള്ള സൂചന. ഒരു ന്യായമായ മാനദണ്ഡമൊന്നും കൂടാതെ ഏതെങ്കിലും കുറെ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലും വേറെ കുറെ ആളുകളെ ദുർമാർഗത്തിലും ആക്കുമെന്നല്ല ആ വാക്യത്തിൻ്റെ താല്പര്യമെന്നും രണ്ടിനും ഒരു മാനദണ്ഡം അവൻ നിശ്ചയിച്ചിട്ടുണ്ടെന്നും തൊട്ടവാക്യത്തിൽ തന്നെ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതെ, വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അഥവാ തോന്നിയവാസികളെയല്ലാതെ അതുമൂലം അവൻ വഴിപിഴവിലാക്കുകയില്ല. അപ്പോൾ നേർവഴിയിലാക്കുന്നത് ആരെയായിരിക്കുമെന്ന് പിന്നെ പ്രസ്താവിക്കേണ്ടതില്ലല്ലോ. യഥാർത്ഥ മാർഗം വിട്ട് തെറ്റിപ്പോകൽ, കൽപ്പന ധിക്കരിക്കൽ, തോന്നിയവാസം, തെമ്മാടിത്തം, ദുർനടപ്പ് എന്നൊക്കെ അർത്ഥങ്ങളുള്ള ഫിസ്ഖ്. ഫിസ്ഖിൻ്റെ കർത്തൃനാമമാണ് ഫാസിഖ്. ഭാഷാർത്ഥം നോക്കുമ്പോൾ വിശ്വാസികളിലും അവിശ്വാസികളിലും കപടവിശ്വാസികളിലും ഫാസിഖുകൾ ഉണ്ടാവാം. എല്ലാവരെ കുറിച്ചും ഖുർആനിൽ അത് ഉപയോഗിച്ച് കാണാവുന്നതുമാണ്. മതശാസനകൾ ലംഘിച്ചുകൊണ്ട് മതത്തിൻ്റെ അച്ചടക്കം പാലിക്കാത്തവരെ പറ്റിയാണ് പൊതുവിൽ അതിൻ്റെ ഉപയോഗം. ഇവിടെ വമാ യുദുല്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അഥവാ അതുകൊണ്ട് തോന്നിയവാസികളെയല്ലാതെ വഴിപിഴവിലാക്കുകയില്ല എന്ന് പറഞ്ഞത് അവിശ്വാസികളെ ഉദ്ദേശിച്ചാണെന്ന് വെക്കുവാനാണ് സാധ്യത. 27 വചനത്തിൽ അവരുടെ ദുർഗുണങ്ങൾ വിവരിച്ച ശേഷം അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നും അതേ ദുർഗുണങ്ങളുള്ളവരെപ്പറ്റി സൂറത്തു റഅദിന്റെ 25 ആയത്തിൽ ഉലായിക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, അഥവാ അക്കൂട്ടർക്ക് തന്നെയാണ് ശാപം, അവർക്ക് തന്നെയാണ് ചീത്ത ഭവനവും എന്നും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഇത് മനസ്സിലാക്കാവുന്നതാണ്. തോന്നിയവാസികളുടെ 3 ദുസ്സമ്പ്രദായങ്ങളാണ് അള്ളാഹു വിവരിച്ചത്. 1, അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അവനോടുള്ള കരാർ ലംഘിക്കൽ. 2, ചേർക്കുവാൻ കൽപ്പിക്കപ്പെട്ട ബന്ധം മുറിക്കൽ. 3, ഭൂമിയിൽ നാശമുണ്ടാക്കൽ. അഹദ് എന്ന പദത്തിനാണ് ഉത്തരവ് എന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. സന്ദർഭവും തൊട്ടു നിൽക്കുന്ന അവ്യയങ്ങളുടെ സ്വഭാവവും അനുസരിച്ച് അതിന് പല അർത്ഥങ്ങളും വരാം. ഉടമ്പടി, കരാർ, ഒസിയത്ത്, ആജ്ഞ, ഉത്തരവ്, കൽപ്പന, പ്രതിജ്ഞ, പരിചയം, ഉത്തരവാദം, കാലം എന്നും മറ്റും. സാമാന്യമായി പറഞ്ഞാൽ അള്ളാഹു ഉത്തരവിട്ടതും നിറവേറ്റുവാൻ മനുഷ്യൻ കടപ്പെട്ടതുമായ കാര്യം എന്നാണ് ഇവിടെ ഉദ്ദേശ്യം. പല മഹാന്മാരും പ്രസ്താവിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അഹദുല്ലാ രണ്ടു പ്രകാരത്തിലുണ്ട്. 1, മനുഷ്യരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള വിശേഷബുദ്ധിയും പ്രകൃതി ദൃഷ്ടാന്തങ്ങളും മുഖേനയുള്ള ഉത്തരവ്. അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, ആരാധ്യത മുതലായവ ഗ്രഹിക്കുവാനും അംഗീകരിക്കുവാനും മനുഷ്യൻ ഇതുമുഖേന സ്വയം ബാധ്യസ്ഥനാകുന്നു. ഈ ബാധ്യത നിറവേറ്റാത്ത പക്ഷം മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉത്തരവ് ലംഘിച്ചവനും അവനോടുള്ള കടമ ലംഘിച്ചവനുമാകുന്നു. എല്ലാത്തരം അവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവർ തന്നെ. രണ്ട്, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അസാധാരണ ദൃഷ്ടാന്തങ്ങൾ എന്നിവ മുഖേനയുള്ള ഉത്തരവ്. വേദക്കാരിലുള്ള അവിശ്വാസികളും കപടവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവരാകുന്നു. കപടവിശ്വാസികൾ ആദ്യം ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം ഏറ്റുപറയുന്നതോടുകൂടി തൗഹീദും പ്രവാചകത്വവും തങ്ങൾ സ്വീകരിച്ചുവെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ അഹ്ദുല്ലാ അഥവാ അള്ളാഹുവിൻ്റെ ഉത്തരവ് കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണമായി, ഒന്ന്, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ സന്തതികൾ അള്ളാഹുവാണ് തങ്ങളുടെ റബ്ബ് എന്ന് ആത്മീയ ലോകത്ത് വച്ച് സമ്മതിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതായി സൂറത്ത് അഅ്റാഫിൻ്റെ 172 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരം അഅ്റാഫിൽ വെച്ച് കാണാം ഇൻഷാഅല്ലാ. അതാണ് ഇവിടെ ഉദ്ദേശം. രണ്ട്, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പോരുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നാൽ അത് നിങ്ങൾ പിൻപറ്റേണ്ടതാണെന്ന് അള്ളാഹു ഉത്ബോധിപ്പിച്ചിട്ടുള്ളതായി അൽബഖറ 38 ത്വാഹ 123 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അതാണ് ഉദ്ദേശ്യം. വാസ്തവത്തിൽ ഇവയിൽ ഒന്നാമത്തെ അഭിപ്രായം, ആദ്യം നാം പ്രസ്താവിച്ച രണ്ടു തരം ഉത്തരവുകളിൽ ഒന്നാമത്തെ ഇനത്തിലും രണ്ടാമത്തേത് അവയിൽ രണ്ടാമത്തെ ഇനത്തിലും ഉൾപ്പെട്ടതാകുന്നു. ചേർക്കുവാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളിൽ രക്തബന്ധം, കുടുംബബന്ധം, സ്നേഹബന്ധം, അയൽപക്കബന്ധം, മതബന്ധം, സാമൂഹ്യബന്ധം തുടങ്ങിയ എല്ലാ ന്യായമായ ബന്ധങ്ങളും ഉൾപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അവിശ്വാസികൾ ഈ വക ബന്ധങ്ങൾക്കെല്ലാം കടകവിരുദ്ധമായി ചെയ്തുകൂട്ടിയ അക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ഇതുപോലെ തന്നെ ഭൂമിയിൽ അഥവാ നാട്ടിൽ അവർ ഉണ്ടാക്കി തീർത്ത നാശങ്ങൾക്കും കുഴപ്പങ്ങൾക്കും കണക്കില്ല. മുനാഫിക്കുകളും മുശ്രിക്കുകളും യഹൂദികളും എല്ലാം തന്നെ ആ കച്ചവടങ്ങളിൽ അവരവരാൽ കഴിയുന്ന പങ്ക് വഹിച്ചവരാണ്. ഓരോ കൂട്ടരും വഹിച്ച പങ്കനുസരിച്ച് ഇഹത്തിലും പരത്തിലും അവർക്ക് നഷ്ടം തന്നെ ബാധിക്കുകയും ചെയ്തു. അതെ, അവർ തന്നെയാണ് നഷ്ടക്കാരായത്. അഥവാ ഉലാഇക ഹുമുൽ ഖാസിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ സത്യവിശ്വാസികൾക്കാകട്ടെ ഇഹത്തിലും പരത്തിലും വിജയവും. അക്കാലത്തുള്ളവരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളിലെ പ്രസ്താവനയെന്ന് വെച്ച് പിന്നീടുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലെന്ന് കരുതേണ്ടതില്ല. എക്കാലത്തുമുള്ള അവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും പൊതുനില ഇതുതന്നെയാണെന്ന് ചരിത്രവും അനുഭവവും വെച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ്.
4: മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി.
5: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 8-9 വചനങ്ങൾ നാം പഠിക്കുന്നു. പ്രവാചകത്വത്തെ നിരാകരിക്കുന്ന ജനത. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വാദിലെ എട്ടാമത്തെ വചനമാണ് ഓതിക്കൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏഴാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. എട്ടാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അ ഉൻസില അലൈഹി, അവൻ്റെ മേൽ അവതരിപ്പിക്കപ്പെട്ടുവോ, അദ്-ദിക്റു, ഉത്ബോധനം, പ്രമാണം അല്ലെങ്കിൽ സ്മരണ, മിം ബൈനിന, നമ്മുടെ ഇടയിൽ നിന്ന്, ബൽഹും, പക്ഷേ അവർ, ഫീ ഷക്കിൻ, സംശയത്തിലാണ്, മിൻ ദിക്രി, എൻ്റെ ഉത്ബോധനത്തെപ്പറ്റി, ബൽ, പക്ഷേ, എന്നാൽ, ലമ്മ യദൂഖൂ, അവർ രുചിച്ചു നോക്കിയിട്ടില്ല, അതല്ലെങ്കിൽ ആസ്വദിച്ചിട്ടില്ല, അദാബ്, എൻ്റെ ശിക്ഷ. അതായത്, നമ്മുടെ ഇടയിൽ നിന്നും മറ്റാർക്കുമില്ലാതെ ഇവൻ്റെ മേൽ തന്നെ ഈ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണോ? പക്ഷേ അത്രയുമല്ല, അവർ എൻ്റെ ഉത്ബോധനത്തെ സംബന്ധിച്ച് തന്നെ സംശയത്തിലാണ്. എന്നാൽ എൻ്റെ ശിക്ഷയെ ഇതുവരേക്കും അവർ രുചിച്ചു നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇതിനൊക്കെ അവർക്ക് ധൈര്യം തോന്നുന്നത് എന്നർത്ഥം. ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം, എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് ഈ മനുഷ്യൻ്റെ മേൽ ഈ പറയപ്പെടുന്ന ഉത്ബോധനം അവതരിപ്പിച്ചു എന്നവർ പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മേൽ അവതരിക്കൽ ഭൂഷണമല്ല എന്ന ഒരു ധ്വനിയാണ് അവർ ആ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അള്ളാഹു പറയുന്ന മറുപടി, നമ്മുടെ ശിക്ഷ അവർ അനുഭവിച്ചിട്ടില്ല എന്നതാണ് ഇങ്ങനെ അവർ പറയാനുള്ള കാരണം. ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഅനി അന്നഹും യസ്തബ്ഇദൂന തഖ്സീസഹു ബിഇൻസാലിൽ ഖുർആനി അലൈഹി, അവർ പ്രവാചകൻ്റെ മേൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിനെ അത് സംഭവിക്കാത്ത കാര്യമാണ്, അത് വിദൂരമായ ഒരു വാദം മാത്രമാണ് എന്ന നിലക്ക് പറയുന്നു. മിൻ ബൈനിഹിം കുല്ലിഹിം, ഇവരുടെ ഇടയിൽ നിന്ന് പ്രവാചകന് പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ മേൽ ഇത് ഇറങ്ങി എന്നത്, അവതരിപ്പിച്ചു എന്നത് അവർ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത കാര്യമാകുന്നു. കമാ ഖാലു ഫിൽ ആയത്തിൽ ഉഖ്ര, ഇവരെക്കുറിച്ച് അള്ളാഹു സൂറത്ത് സുഖ്റുഫിൽ പരാമർശിച്ചത് കാണാം. 31-ാമത്തെ വചനത്തിൽ, ലൗല നുസ്സില ഹാദൽ ഖുർആനു, എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിച്ചില്ല, അലാ റജുലിം മിനൽ ഖറിയതൈനി അളീം, ഈ രണ്ട് പട്ടണങ്ങളിൽ നിന്ന്, ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിന്ന് ഒരു മഹാനായ മനുഷ്യൻ്റെ മേൽ എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ തിരുമേനിയുടെ മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. സൂറത്ത് സുഖ്റുഫിലെ 32-ാമത്തെ വചനത്തിൽ കാണാം, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ്ദുനിയാ ورفعنا بعضهم فوق بعض فوق بعض درجات اهم يقسمون അവരാണോ വീതിക്കുന്നത്, റഹ്മത റബ്ബിക, നിന്റെ റബ്ബിന്റെ കാരുണ്യം, നഹ്നു ഖസംന, നാം വീതിച്ചിരിക്കുന്നു, ബൈനഹും അവർക്കിടയിൽ, മഈശതഹും അവരുടെ ഉപജീവനത്തെ, ഫിൽ ഹയാത്തി ദുനിയ ഇഹലോക ജീവിതത്തിൽ, ورفعنا بعضهم فوق بعض درجات അവരിൽ ചിലരെക്കാൾ നാം പദവി കൊണ്ട് ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ തിരുമേനിയുടെ മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാകുന്നു. ഇവരുടെ വാദം കേട്ടാൽ തോന്നിപ്പോവുക, ഇവരുടെ ഇഷ്ടാനുസരണമാണ് ആർക്ക് ഏത് നന്മ നൽകണമെന്ന് തീരുമാനിക്കപ്പെടുക എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത്, ഇവരാണോ റബ്ബിൻ്റെ റഹ്മത്ത് വീതിക്കുന്നവർ. വലിഹാദ ലമ്മ ഖാലു ഹാദല്ലദി ദല്ല അലാ ജഹ്ലിഹിം വഖില്ലത്തി അഖ്ലിഹിം ഫീ ഇസ്തിബ്ആദിഹിം ഫീ ഇൻസാലിൽ ഖുർആൻ അലർ റസൂലി മിൻ ബൈനിഹിം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തീർത്തും ബുദ്ധിശൂന്യമായ ഇവരുടെ വാദത്തെ അതിന് മറുപടിയായി പറഞ്ഞത്.
ബൽ ലമ്മ യദൂഖു അദാബ്, പക്ഷേ അവർ നമ്മുടെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ ധാർഷ്ട്യം പറയുന്നത്. ഐ ഇന്നഹ യഖൂലൂന ഹാദ ലിഅന്നഹും മാ ദാഖൂ ഇലാ ഹീനിൻ ഖൗലുഹും ദാലിക്, ഇതുവരെ അവർ നമ്മുടെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. ഖൗലുഹും ദാലിക അദാബ് അല്ലാഹി തആല വനിഖ്മതിഹി സയഅലമൂന ഗിബ്ബ മാ ഖാലു വമാ കദ്ദബു ബിഹി യൗം യൗമിൻ യൗമ യുദഅഊന ഇലാ നാരി ജഹന്നമ ദഅ. ഈ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ശിക്ഷ അവർക്ക് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഗുരുതരാവസ്ഥ അവർക്ക് വ്യക്തമായി ബോധ്യപ്പെടും. അള്ളാഹു സൂറത്ത് തൂറിൽ പറഞ്ഞതുപോലെ അവർ നരകത്തിലേക്ക് ഒരു തള്ളിവിടൽ തള്ളിവിടപ്പെടുന്ന ദിവസം എന്ന് അവരെക്കുറിച്ച് പറഞ്ഞതുപോലെ. സുമ്മ സ്വറഹു ബിൽ ഹഖീഖത്തി അല്ലതീ മനഅതുഹും മിൻ ഇത്തിബാഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ അൽ ഹസദു. പിന്നെ എന്തുകൊണ്ട് പ്രവാചകൻ തിരുമേനിയെ അവർ പിൻപറ്റാൻ കൂട്ടാക്കുന്നില്ല എന്ന കാര്യം അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. വഹിയ അൽ ഹസദു, അത് അസൂയയാകുന്നു. ഫഖാലു, അതാണ് അവർ പറഞ്ഞത്. അഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അവൻ്റെ മേലാണോ ഈ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടത് എന്ന്. എന്ന് പറഞ്ഞാൽ അവരുടെ അസൂയയാണ് അതിൽ കാണാൻ സാധിക്കുക. ലി അന്നഹും യഅരിഫൂന അന്നഹു ലൈസ സാഹിറൻ വലാ കദ്ദാബൻ, അവർക്കറിയാം അദ്ദേഹം ഒരു മായാജാലക്കാരനോ ഒരു വ്യാജവാദിയോ അല്ല എന്ന്. ഫഹുമുൽ വഹീദു മിൻ ബൈനി ആബാഇഹിം വ അജ്ദാദിഹിം അല്ലദീ ലഖബൂഹു ബിസ്വാദിഖിൽ അമീൻ, അവർക്ക് അവർ അദ്ദേഹത്തെക്കുറിച്ച് അറിയാം, തങ്ങളുടെ പൂർവീകർ, ആ പൂർവീകരിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് അവർ അദ്ദേഹത്തെ ഇവരുടെ മുമ്പുള്ളവരും ഇവരുടെ പിതാക്കന്മാരുമൊക്കെ അൽ അമീൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. വഹുവല്ലദി തഹാക്കമു ഇലൈഹി ഇന്ദമ ഇഖ്തലഫു ഐന യദഉൽ ഹജർ, ഹജറുൽ അസ്വദ്, അത് എവിടെ വെക്കണമെന്നൊരു തർക്കം അവർക്കിടയിൽ ഉടലെടുത്തപ്പോൾ, കഅബ പുനർനിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഹജറുൽ അസ്വദ് അതെവിടെ വെക്കണം എന്ന കാര്യം, ആരു വെക്കണമെന്ന കാര്യവും അവർക്കിടയിൽ തർക്കത്തിലായപ്പോൾ, ഫിൽ ബൈത്തിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ, ലമ്മാ കാനു യുജദ്ദിദൂന ബിനാഇൽ കഅബ ഖാലു നർദ ബിഹുക്മി അവ്വലി ദാഖിലിൻ ഫകാന അവ്വലു ദാഖിലിൻ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ തീരുമാനമെടുത്തു, അവരിൽ ഒരു പ്രമുഖൻ പറഞ്ഞു, ഇങ്ങോട്ട് ആദ്യമായി കടന്നു വരുന്ന ആൾ പറയുന്ന ആ അഭിപ്രായം, ആ തീരുമാനം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ആദ്യമായി കടന്നു വന്നത് പ്രവാചകൻ, അന്ന് റസൂലായിട്ടില്ലാത്ത മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഫഹക്കമൂഹു വറദൂ ബിഹുക്മിഹി ഫകൈഫ യുഹക്കിമൂന മജ്നൂന, അങ്ങനെ അദ്ദേഹം വളരെ നീതിനിഷ്ഠമായ നിലക്ക്, വളരെ രമ്യമായി പ്രശ്നം പരിഹരിക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു തീരുമാനം പറഞ്ഞു. ആ തീരുമാനം അവർ അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് മജ്നൂനാണെന്ന് അവർ പറയുക, കദ്ദാബാണെന്ന് അവർ പറയുക. ഫൽമാനിഉ അല്ലദീ മനഅഹും മിൻ ഇത്തിബാഇഹി, അപ്പോൾ അദ്ദേഹത്തെ പിൻപറ്റാനുള്ള അവരുടെ തടസ്സം അത് ഹുവൽ ഹസദു, അസൂയ മാത്രമാകുന്നു. അതാണ് അവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ്യതയിലോ വ്യക്തിത്വത്തിലോ അവർക്ക് സംശയമുണ്ടായതുകൊണ്ടല്ല, അദ്ദേഹത്തോടുള്ള അസൂയയാണ് അദ്ദേഹത്തെ പിൻപറ്റാൻ അവർക്കുള്ള തടസ്സം. വൽ ഇല്ലത്തുൽ മാനിഅ അൽ ഹഖീഖിയ, പിന്നെ യഥാർത്ഥമായ തടസ്സമായി അള്ളാഹു പറഞ്ഞ കാരണം, ബല്ലമ്മ യദൂഖു അദാബ്, എന്നാൽ അവർ നമ്മുടെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല എന്നതാണ് കാരണം. വലൗ അന്നഹും ദാഖു അദാബി, നമ്മുടെ ശിക്ഷയെങ്ങാനും അവർ അനുഭവിച്ചിരുന്നെങ്കിൽ, മാ ഖാലു ഹാദൽ ഖൗൽ, ഈ വർത്തമാനം ഇതുപോലെ അവർ പറയുമായിരുന്നില്ല. കമാ ഖാല തആല, അള്ളാഹു സൂറത്തു ഗാഫിറിൽ പറഞ്ഞതുപോലെ,

അല്ലദി യഹ്മിലുഹും അലൽ തക്ദീബി വൽ ഇനാദി വൽ ഇസ്റാരി. ഈ വ്യാജമാക്കലിനും ധിക്കാരത്തിനും ഈ തിന്മയിൽ അല്ലെങ്കിൽ ഈ അഹങ്കാരത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും അവർക്കുള്ള പ്രേരണ ഇംഹാലുല്ലാഹി ലഹും, അല്ലാഹ് അവർക്ക് സാവകാശം നൽകിയെന്നതാകുന്നു. വല്ലാഹു തആല യുംലി ലിൽളാലിമി, അല്ലാഹു അക്രമിക്ക് നീട്ടിയിട്ട് കൊടുക്കും. ഹത്താ ഇദാ അഖദഹു ലം യഫ്ലിതുഹു, അങ്ങനെ അല്ലാഹുവിൻ്റെ പിടികൂടൽ ഉണ്ടായാൽ ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതാണ് വചനവുമായി ബന്ധപ്പെട്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്ന കാര്യം. അതുപോലെ തന്നെ മറ്റൊരു തഫ്സീറിൽ കാണാം, മിൻ ബൈനിന വലൈസ ബി അക്ബരിന വല അഷ്റഫിന, അവരുടെ ആ പരാമർശത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള അവരുടെ പരാമർശത്തിൽ അവർ പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മേൽ ഖുർആൻ ഇറങ്ങി അല്ലെങ്കിൽ ദിക്ർ ഇറങ്ങി എന്ന് പറയുന്നിടത്ത് അഊസില അലൈഹി ദിക്റു മിൻ ബൈനിന, നമുക്കിടയിൽ നിന്ന് ഇവൻ്റെ മേലാണോ ഇത് ഇറങ്ങിയത് എന്നതാണ്. അവിടെ വലൈസ ബി അക്ബരിന, അവർ നമ്മളിൽ ഒരു പ്രമുഖൻ്റെ മേലെന്ന് പറഞ്ഞില്ല, നമ്മളിൽ വലിയവൻ്റെ മേലെന്ന് പറഞ്ഞില്ല, വല അഷ്റഫിന നമ്മളിൽ ശ്രേഷ്ഠൻ്റെ മേലെന്ന് പറഞ്ഞില്ല. വയുരീദൂന അൻ യകൂന നുസൂലൽ ഖുർആൻ അല അക്ബരിഹിം വ അഷ്റഫിഹിം, അവർ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളിൽ ഒരു വലിയ ആളുടെ മേൽ, ഒരു ശ്രേഷ്ഠൻ്റെ മേലാണ് ഇത് ഇറങ്ങേണ്ടത് എന്നതാണ്. വലാക്കിന്നല്ലദീ നതയഖനു, എന്നാൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, അന്നഹു ലൗ നസല അല അഷ്റഫിഹിം വ അക്ബരിഹിം ലകദബു ഐലൻ ലകദബു കമാ ഖാല തആല, ഇനി ഒരു പ്രമുഖൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു പ്രധാനിയുടെ മേൽ ഇറങ്ങിയിരുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവരുടെ കൂട്ടത്തിൽ എന്നല്ല മനുഷ്യരിൽ തന്നെ ഏറ്റവും അഷ്റഫായ ഏറ്റവും അഅ്ലമായ വ്യക്തിയുടെ മേൽ തന്നെയാണ് ഈ ഗ്രന്ഥം ഇറങ്ങിയിരിക്കുന്നത്. അതാണ് വാസ്തവം. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അൻആമിലെ 8-9 വചനത്തിൽ പറയുന്നു, വഖാലു ലൗലാ ഉസില അലൈഹി മലക്, അവർ പറഞ്ഞു എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ ഒരു മലക്ക് ഇറങ്ങിയില്ല. വലൗ അൻസൽനാ മലകൻ ലഖുദിയൽ അംറ്, നാം ഒരു മലക്കിനെ ഇറക്കിയിരുന്നെങ്കിൽ കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു. സുമലയൂദറൂൻ, പിന്നെ ഇട നൽകപ്പെടുമായിരുന്നില്ല. വലൗ ജഅൽനാഹു മലകൻ ലജഅൽനാഹു റജുല, നാം ഒരു മലക്കിനെ നിശ്ചയിച്ചിരുന്നെങ്കിൽ നാം അതൊരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ആക്കുമായിരുന്നു. വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ, അവർ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നാം അവർക്ക് സംശയമുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആരുടെ മേലാണ് അവതരിപ്പിച്ചതെങ്കിൽ പോലും അതാരായിക്കൊള്ളട്ടെ, അവർ അംഗീകരിക്കാൻ കൂട്ടാക്കുകയില്ല. അവരുടെ അസൂയയും അഹങ്കാരവും ഒക്കെയാണ് അത് അതിനവർക്ക് തടസ്സമായി നിൽക്കുന്നത് എന്നർത്ഥം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ അവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന കാര്യം അവർ പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു അസ്തഫ ബനീ ഇസ്മായീല വസ്തഫ മിൻ ബനീ ഇസ്മായീല കിനാന, അല്ലാഹു ഇസ്മായീലിനെ തെരഞ്ഞെടുത്തു, അതേപോലെ തന്നെ കിനാന ഗോത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ കിനാന ഖുറൈഷൻ, ഖുറൈഷികളെ കിനാന ഗോത്രത്തിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈഷ് ബനി ഹിഷാം ഹാഷിം, അതേപോലെ തന്നെ ഖുറൈഷികളിൽ നിന്ന് അല്ലാഹു ബനു ഹാഷിമിനെ തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, അങ്ങനെ ആ ബനു ഹാഷിമിൽ നിന്നാണ് അല്ലാഹു എന്നെ സെലക്ട് ചെയ്തത്, എന്നെ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ തിരുമേനി ആ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണെന്നത്, ആ സമൂഹത്തിൽ എന്നല്ല ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരിലും ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വമാണെന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാകുന്നു. പക്ഷേ അഹങ്കാരവും അതേപോലെ തന്നെ അസൂയയുമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പലർക്കും തടസ്സമായിട്ടുള്ളത് എന്നർത്ഥം. ഇനി 9-ാമത്തെ വചനം, അം ഇൻദഹും ഖസായിനു റഹ്മതി റബ്ബികൽ അസീസിൽ വഹാബ്, അം അഥവാ അല്ലെങ്കിൽ അതല്ല, ഇൻദഹും അവരുടെ പക്കൽ ഉണ്ടോ,
خزائن

0: ഭണ്ഡാരങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ, റഹ്മത്തി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ, അൽ അസീസി പ്രതാപശാലിയായ, അൽ വഹാബ് വളരെ ദാനശീലനായ അഥവാ പ്രതാപശാലിയായ മഹാദാനശീലനായ നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യ ഭണ്ഡാരങ്ങൾ അവരുടെ പക്കലുണ്ടോ? അതാണ് ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. അർ റഹ്മത്തു ഹുനാ അൽ മുറാദു ബിഹ അൻ നുബുവ. അള്ളാഹു ഇവിടെ പരാമർശിച്ച കാരുണ്യം എന്നത് നുബുവത്തിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ മഅന ഹൽ ഖസാഇനു റഹ്മ ബി ഐദീഹിം. കാരുണ്യത്തിൻ്റെ ഭണ്ഡാരങ്ങൾ അവരുടെ കൈക്കാണോ ഉള്ളത്? ഫഹും യതസറഫൂന ഫീഹ കൈഫ ഷാഊ. എന്നിട്ട് അവരുദ്ദേശിക്കും പ്രകാരം അവരാണോ അതിനെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്? അം സൂറത്ത് നിസാഇൽ കാണാം, അം ലഹും നസീബും മിനൽ മുൽക്കി. അതല്ല, രാജാധിപത്യത്തിൽ നിന്ന് അവർക്ക് വല്ല വിഹിതവുമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ മനുഷ്യർക്ക് അല്പം പോലും അത് നൽകുകയില്ല. അം യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. അതല്ല, അവർ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യർക്ക് നൽകിയതിനാൽ. ഫഖദ് ആതൈനാ ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മ. എന്നാൽ തീർച്ചയായും നാം ഇബ്രാഹീമിന്, ഇബ്രാഹീം കുടുംബത്തിന് വേദഗ്രന്ഥവും തത്വജ്ഞാനവും നൽകിയിരിക്കുന്നു. വആതൈനാഹും മുൽക്കൻ അളീമ. അവർക്ക് നാം മഹത്തായ രാജത്വം നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ആളുകൾ ഇത് അംഗീകരിക്കാതിരിക്കാനുള്ള കാരണം അവരുടെ അസൂയ മാത്രമാകുന്നു. അള്ളാഹു ചിലർക്ക് ചിലരേക്കാൾ സ്ഥാനം നൽകിയതിൻ്റെ പേരിൽ, പദവി നൽകിയതിൻ്റെ പേരിൽ അവർ അസൂയപ്പെടുന്നു എന്നർത്ഥം. ഹൽ അഅ്താഹുമുല്ലാഹു മഫാതിഹൽ ഖസാഇൻ വഖാല ലഹും തസറഫൂ ഫിൽ മുൽക്കി. അവരുടെ വാക്ക് കേട്ടാൽ തോന്നിപ്പോകും, ആ അള്ളാഹുവിൻ്റെ ഖജനാവുകളുടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭണ്ഡാരങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ഇഷ്ടാനുസരണം അവർക്ക് പ്രവർത്തിക്കാൻ പറ്റിയ രൂപത്തിൽ. യഥാർത്ഥത്തിൽ അതല്ല അതിൻ്റെ കാരണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഏത് കാലത്തും അള്ളാഹുവിനെ വിശ്വസിക്കാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അംഗീകരിക്കാൻ, ആ പ്രവാചകനെ മാതൃകാപുരുഷനായി സ്വീകരിക്കാൻ പലർക്കുമുള്ള തടസ്സം തങ്ങളുടെ അഹങ്കാരവും അസൂയയും മാത്രമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തിലൂടെ കൃത്യമായി മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ, അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം ഏവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തു സ്വാദ് 8-9 വചനങ്ങളെ ആസ്പദമാക്കി പ്രവാചകത്വത്തെ നിരാകരിക്കുന്ന ജനത എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.
3: كأنهم حمر مستنفرة فرت من قسورة.
2: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 88-17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
3: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ ഹൃദ്യമായ പാരായണം സൂറത്തു ഹൂദ് 9 വചനം മുതൽ അവസാനം വരെയും സൂറത്തു യൂസുഫ് ആദ്യം മുതൽ 49 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് വാദി അൽ യമാനി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. ഖാരി വാദി അൽ യമാനിയുടെ മധുരപരമായ ശബ്ദത്തിൽ ഇന്ന് നാം കേട്ടത് സൂറത്തു ഹൂദ് 9 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തു യൂസുഫ് ആദ്യം മുതൽ 49 വരെ വചനങ്ങളുമാണ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറഹ് ഫർറത് മിൻ ഖസ്വറഹ്.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയ വിശുദ്ധ ഖുർആനെ ചെറുപ്പത്തിലെ മനഃപ്പാഠമാക്കിയ മധുരശബ്ദത്തിനുടമകളായ കുഞ്ഞു ഖാരിഇകളുടെ പാരായണം പരിചയപ്പെടുത്തുന്ന കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ 10 മുതൽ 57 വരെ വചനങ്ങളാണ്.

പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ മുഴുവനായും ഓരോ ദിവസങ്ങളിലും കേൾക്കുവാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഖുർആനിലെ 17 ജുസ് മുഴുവനായും നാം കേൾക്കുന്നു. പാരായണം ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 17-ാം ജുസ് പൂർണ്ണമായും നാം കേട്ടുകഴിഞ്ഞു. ഹാഫിദ് സലാഹ് അൽ ഹാഷിമിന്റെ ശബ്ദത്തിൽ
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

സുജൂദത്തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദുത്തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
1: പീസ് റേഡിയോ.
0: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
1: Peace Radio. Tuned to reality.
2: 60-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ഹിസാബൻ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 460-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മധുരം ഖുർആനിൽ നാം കേൾക്കുന്നത് സൂറ അത്തഹരീം 6-8 വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ സൽമാൻ അൽ ഉസൈബി.

പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ സൃഷ്ടാവിൻ്റെ വാക്കുകൾ മനഃപ്പാടമാക്കുക എന്നത് ഏറെ പുണ്യമുള്ളൊരു കാര്യമാണ് അല്ലേ?
4: അതെ, ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 44-45 വചനങ്ങളാണ് ഇന്ന് നമ്മൾ മനഃപ്പാടമാക്കുന്നത്.
4: നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിള് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 44-45 വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാടമാക്കുന്നത്. മുഴുവനായും കേൾക്കുന്നതോടൊപ്പം കൂടെ പാരായണം ചെയ്ത് മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
6: أعوذ بالله من الشيطان الرجيم.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അഹ്സാബിലെ 44-45 വചനങ്ങളാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപാഠമാക്കിയത്.
2: അൽഹംദുലില്ലാ, ഇത് മനഃപ്പാഠമാക്കാൻ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിള് ജാഫർ സലഫി.
3: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: Peace Radio. Tune to reality.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ

ണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മൂന്നാം അധ്യായം ആലു ഇമ്രാന്റെ 55 മുതൽ അവസാന വചനം വരെയും മൂന്നാം അധ്യായം ആലു ഇമ്രാൻ 55 മുതൽ 180 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ.
1: أعوذ بالله من الشيطان الرجيم.

الحق من ربك فلا تكن من الممترين.

ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ കച്ച് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ

0: അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പം ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
0: അതെ
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9028404840 www.peaceradio.com.
3: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 93 മുതൽ 95 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
4: أعوذ بالله من الشيطان الرجيم.

0: عظيما.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് സൂറ അന്നിസായിലെ 93 മുതൽ 95 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: نور أضل على الحياة رحيما
4: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോ ഹൃദയ വസന്തം. പ്രവാചകരെ നിഷേധിക്കുന്നവർ, ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുന്നവർ. സൂറത്തു സ്വാദിലെ 14 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

كذب الرسل فحق عقاب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 14-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 13-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇൻകുല്ലുൻ എല്ലാവരുമില്ല, ഇല്ല കദ്ദബ വ്യാജമാക്കുകയല്ലാതെ, അർറുസുല ദൂതന്മാരെ അഥവാ ദൈവദൂതന്മാരെ, ഫഹഖ അങ്ങനെ യഥാർത്ഥമായി, ഇഖാബ് എന്റെ പ്രതികാര ശിക്ഷ, ഇവർ എല്ലാവരും തന്നെ ദൈവദൂതന്മാരെ വ്യാജമാക്കുകയല്ലാതെ ചെയ്തില്ല, അങ്ങനെ എന്റെ പ്രതികാര ശിക്ഷ അവരിൽ യാഥാർത്ഥ്യമായി. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിൽ എടുത്തു പറയുന്ന കാര്യം. ഏതു കാലഘട്ടത്തിലായിരുന്നാലും അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ അതാതു കാലങ്ങളിൽ ആ കാലത്തുള്ള ആളുകൾ നിഷേധിക്കാതിരുന്നിട്ടില്ല. ബഹുഭൂരിഭാഗം വരുന്ന പ്രവാചകന്മാരെയും അതാതു കാലത്തുള്ള സമൂഹങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അനന്തരഫലമായി അല്ലാഹുവിൻ്റെ കടുത്ത ശിക്ഷ അവരെ ബാധിച്ചു എന്നാണ് ഈ വചനത്തിൽ അല്ലാഹു എടുത്തു പറയുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഫജഅല ഇല്ലത ഹലാക്കിഹിം ഹുവ തക്ദീബുഹും ബിർറുസുൽ, അവരുടെ നാശത്തിൻ്റെ കാരണമായി അല്ലാഹു പറയുന്നു അവർ പ്രവാചകന്മാരെ കളവാക്കി എന്നത്. ഫൽ യഹ്ദരിൽ മുഖാതബൂന മിൻ ദാലിക അഷദ്ദൽ ഹദർ, അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ അഭിസംബോധിതർ വലിയ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നർത്ഥം. പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളിയ ആളുകൾക്കൊന്നും സ്വൈരമായി ജീവിക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടില്ല. അവരൊക്കെ തന്നെ അല്ലാഹുവിൻ്റെ കടുത്ത അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ആ ശിക്ഷയെ ഭയപ്പെട്ടുകൊള്ളുക എന്നതാണ് ഈ വചനത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്. ഇമാം തൊബിർ റഹ്മത്തുള്ള പറയുന്നു, മാ കുല്ലു ഹാഉലാഇൽ ഉമം ഇല്ലാ കദ്ദബ റസൂലുള്ളാ, ഏത് സമൂഹവും അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരെ അവർ നിഷേധിക്കാതിരുന്നിട്ടില്ല. എല്ലാ സമൂഹവും പ്രവാചകന്മാരെ നിഷേധിച്ച ആളുകളാകുന്നു. അതുകൊണ്ടാണ് ഇൻ കുല്ലുൻ ലമ്മാ കദ്ദബ റസൂല ഫഹഖ ഇഖാബ്, ഇവർ എല്ലാവരും തന്നെ ദൈവദൂതന്മാരെ വ്യാജമാക്കുകയല്ലാതെ ചെയ്തില്ല, അങ്ങനെ എന്റെ പ്രതികാര ശിക്ഷ അവരിൽ യാഥാർത്ഥ്യമായി എന്ന് അല്ലാഹു പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, ഫവജബ അലൈഹിം ഇഖാബല്ലാഹി ഇയാഹും, അല്ലാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ അനിവാര്യമായി സംഭവിച്ചു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഇൻ കുല്ലു, അതായത് മിൻ ഹാഉലായി, ഇക്കൂട്ടരിൽപ്പെട്ട എല്ലാവരും, ഇല്ലാ കദ്ദബ റസൂല ഫഹഖ അലൈക്കും ഫഹഖ അലൈഹിം ഇഖാബ് ഐ ഇഖാബ് അല്ലാഹി വഹാഉലായി മല്ലദി യുതഹിറു വയുസക്കീഹിം മാ അസാബ ഉലൈക്. ഈ ആളുകൾ എന്തൊന്നാണ് അവരെ സുരക്ഷിതരാക്കിയത്, അവരെ ശുദ്ധീകരിച്ചത്? അല്ലാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ ഇറങ്ങിയപ്പോൾ എന്നു പറഞ്ഞാൽ, പ്രവാചകന്മാരെ നിഷേധിച്ച ആളുകളൊന്നും സുരക്ഷിതമായി ജീവിച്ചിട്ടില്ല എന്നർത്ഥം. എപ്പോഴെല്ലാം അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാർക്കെതിരെ ജനം തിരിഞ്ഞിട്ടുണ്ടോ, അപ്പോഴെല്ലാം അല്ലാഹുവിൻ്റെ ശിക്ഷ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നർത്ഥം. മുഹമ്മദ് സ്വാലിഹ് ഹുസൈമി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, ഫവജബ ഇഖാബുഹും കദ്ദബത് ഖൗമു നൂഹിൻ, അല്ലാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ അനിവാര്യമായി സംഭവിച്ചു. ഉദാഹരണത്തിന്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനത നിഷേധിച്ചു. ആദൗ നൂഹൻ, അവർ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഉപദ്രവിച്ചു. ഫഉഗരിഖൂ, അപ്പോൾ അവർ മുക്കിക്കൊല്ലപ്പെട്ടു. വഖൗമ ഹൂദിൻ ഫഉഹ്ലികൂ ബിർരീഹി, ഹൂദ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനത അവർ കൊടുങ്കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു. വ ഫിർഔനു ഫഉഗരിഖ,
ഫിറഔനും അവന്റെ ആളുകളും മുക്കിക്കൊല്ലപ്പെടുകയാണ് ചെയ്തത്. വസമൂദു ബിസ്വൈഹ, അതുപോലെ തന്നെ സമൂദു ഗോത്രം, അവർ ഘോരമായ ശബ്ദം കൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. വഖൗമു ലൂത്തിൻ ബിൽഹസ്ഫി, ലൂത്തിന്റെ ജനത, അതുപോലെ തന്നെ അവർ ഭൂകമ്പം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ ഏതൊക്കെ സമൂഹങ്ങൾ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷക്ക് അവർ വിധേയരായിട്ടുണ്ട് എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. തുടർന്ന് പതിനഞ്ചാമത്തെ വചനം

0: വമാ യാദുറു, നോക്കിയിരിക്കുന്നില്ല അല്ലെങ്കിൽ കാത്തിരിക്കുന്നില്ല. ഹാഉലാഇ, ഇക്കൂട്ടർ, ഇല്ലാ സ്വയ്ഹതം വാഹിദ, ഒരു അട്ടഹാസമല്ലാതെ, ഘോര ശബ്ദമല്ലാതെ. മാലഹ, അതിനില്ല, മിം ഫവാഖ്, രണ്ട് കുറവുകൾക്കിടയിലുള്ള തുച്ഛമായ സമയമല്ലാതെ, അഥവാ ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നും ഇക്കൂട്ടർ നോക്കിയിരിക്കുന്നില്ല. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒട്ടും സാവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നാൽ ആ ശിക്ഷ അവരെ, അവർക്കാർക്കും തന്നെ ഒരു സാവകാശം നൽകുകയില്ല. പെട്ടെന്ന് അതവർക്ക് സംഭവിക്കും എന്നർത്ഥം. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ഖാല മാലിക് അൻ സയ്ദ് ബിൻ അസ്ലം, ഐ ലൈസ ലഹ മസ്നവിയ, ഐ മാ യന്ദുറൂന ഇല്ല സാഅത അൻ തഅതിയഹും ബഗ്ത, അന്ത്യനാളിനെയല്ലാതെ ഇവർ കാത്തിരിക്കുന്നില്ല, അതാവട്ടെ പെട്ടെന്നായിരിക്കും അവർക്ക് സംഭവിക്കുക. ഫഖദ് ജാഅ അശ്റാതുഹ, അതിൻ്റെ അടയാളങ്ങൾ വന്നിരിക്കുന്നു. ഐ ഫഖദ് ഇഖ്തറബത്ത്, ആ അന്ത്യസമയം അടുത്തിരിക്കുന്നു. വദനത്ത് വഅസിഫത്ത്, അത് സമീപസ്ഥമായിരിക്കുന്നു, അടുത്തിരിക്കുന്നു. വഹാദിഹി സ്വൈഹ ഹിയ നഫ്ഖത്തുൽ ഫസ്ഇ അല്ലത്തി യഅ്മുറുല്ലാഹു ഇസ്രാഫീൽ അൻ യുതവ്വിലഹ ഫലാ യബ്ഖ അഹദുൻ മിൻ അഹ്ലി സമാവാത്തി വൽ അർദ് ഇല്ലാ ഫസ്ഇഅ ഇല്ലാ മൻ ഇസ്തസ്ന അല്ലാഹു അസ്സ വജൽ. അല്ലാഹു ഇസ്രാഫീൽ എന്ന മലക്കിനോട് കൽപ്പിക്കുകയേ വേണ്ടൂ, ആ മലക്ക് കാഹളത്തിലൂതും, അതോടുകൂടി ഒന്നാകെ തകർന്നടിയും, എല്ലാവരും ഭയവിഹ്വലരായി മാറും, എല്ലാവരും ബോധരഹിതരായി വീഴും, അല്ല ഉദ്ദേശിച്ചവരൊഴികെ. ഇമാം തൊബരി റഹ്മത്തുള്ള പറയുന്നു, വമാ യന്ദുറു ഹാഉലാഇ ഐ അൽ മുശ്രിക്കൂന ബില്ലാഹി മിൻ ഖുറൈശ്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഈ ഖുറൈശികൾ അവർ കാത്തിരിക്കുന്നില്ല. ഇല്ലാ സ്വൈഹത്തം വാഹിദ യഅനി ബിസ്വൈഹത്തിൽ വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ. അന്നഫ്ഖത്തുൽ ഊലാ ഫിസ്സൂർ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഹളത്തിലെ ഒന്നാമത്തെ ഊത്താകുന്നു. മാ ലഹാ മിൻ ഫവാഖ്, ഒരു സാവകാശവും അതിനുണ്ടാവുകയില്ല. യഖൂലു മാ ലിതിൽക സ്വൈഹത്തി മിൻ ഫൈഖത്തിൻ യഅനി മിൻ ഫുതൂരിൻ വല ഇൻഖിതാഇൻ, ഒരു ഇടവേളയോ ഒരു കുറഞ്ഞ സമയമോ അതിനുണ്ടാവുകയില്ല എന്നർത്ഥം. ഹാദാ കഖൗലിഹി തആല, ഇത് അല്ലാഹുവിൻ്റെ മറ്റൊരു വചനം പോലെ തന്നെയാകുന്നു. സൂറത്ത് യൂനുസിലെ 102-ാമത്തെ വചനത്തിൽ കാണാം, ഫഹൽ യദുറൂന ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൗ മിൻ ഖബ്ലിഹിം. ഫഹൽ യദുറൂന, അവർ കാത്തിരിക്കുന്നുവോ, അവർ നോക്കുന്നുവോ, ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൗ മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവർക്ക് കഴിഞ്ഞുപോയ, ഇവർക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ ദിവസങ്ങളല്ലാതെ, അതേപോലെയുള്ള ദിവസമല്ലാതെ, അഥവാ അല്ലാഹുവിൻ്റെ ശിക്ഷയല്ലാതെ എന്താണ് ഇവർ കാത്തിരിക്കുന്നത് എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഫല്യതദിറു സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ ഘോരമായ ശബ്ദത്തിൽ നിങ്ങൾ കാത്തിരിക്കുക, അവർ കാത്തിരിക്കട്ടെ. മാലഹ മിൻ ഫവാഖിൻ ഐ റുജൂഇൻ വറദ്ദിൻ തുഹ്ലിക്കുഹും വതസ്തഅസിലുഹും ഇൻ അഖാമു അലാ മാഹും അലൈഹി. ആ അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നെത്തിയാൽ ഒരു മടക്കമാകട്ടെ, അതിനെ തടഞ്ഞു നിർത്തലാകട്ടെ, അതൊരിക്കലും തന്നെ സാധിക്കുകയില്ല, അതവരിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിൻ്റെ കടുത്ത മുന്നറിയിപ്പാകുന്നു ഈ വചനത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്. അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരെ ധിക്കരിക്കുന്നവർ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ തള്ളിക്കളയുന്നവർ, അത്തരം ആളുകൾ ഈ ഖിയാമത്ത് നാളിനെയല്ലാതെ, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ കഠിന കടോരമായ ശിക്ഷയല്ലാതെ മറ്റെന്താണ് അവർ കാത്തിരിക്കുന്നത് എന്നർത്ഥം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അല്ലാഹുവിൻ്റെ വചനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന, അല്ലാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞ അധ്യാപനങ്ങളെ, അവിടുത്തെ വാക്കുകളെ അതിന് അവഗണിച്ച് തള്ളുന്ന എത്രയോ ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇത്തരം ആളുകൾക്കു പോലും, ഇത്തരം ആളുകൾ കൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഗൗരവമായി കാണേണ്ട ഒരു വചനമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഈ വചനം. അത്തരം ആളുകൾക്ക് ഒരിക്കലും തന്നെ വിജയിക്കാൻ സാധ്യമല്ല. ഈ ദുനിയാവിലും നാളെ പരലോകത്തും അവർക്ക് വിജയിക്കുക സാധ്യമേ അല്ല. അതാണ് വമായുലായി, ഇക്കൂട്ടർ കാത്തിരിക്കുന്നില്ല, ഇല്ലാ സ്വയഹത്തം വാഹിദ, ഒരൊറ്റ അട്ടഹാസമല്ലാതെ. മാത്രമല്ല മാലഹ അതിനില്ല, മിം ഫവാഖ്, രണ്ട് കുറവുകൾക്കിടയിലുള്ള തുച്ഛമായ സമയമല്ലാതെ. അപ്പോ വളരെ പെട്ടെന്നായിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷ വന്നു ഭവിക്കുക എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. തുടർന്ന് പതിനാറാമത്തെ വചനം,
1: വഖാലു റബ്ബന അജ്ജില്ലന ഖിത്തന ഖബ്ല യൗമിൽ ഹിസാബ്.
0: വഖാലു, അവർ പറയുന്നു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ,
1: അജ്ജില്ലന,
0: ഞങ്ങൾക്ക് വേഗമാക്കണം,
1: ഖിത്തന,
0: ഞങ്ങളുടെ വിഹിതം, ഞങ്ങളുടെ ഓഹരി,
1: ഖബ്ല യൗമിൽ ഹിസാബ്,
0: ന്യായ വിസ്താരത്തിൻ്റെ വിചാരണയുടെ ദിവസത്തിന് മുമ്പ്. ന്യായ വിസ്താരത്തിൻ്റെ അഥവാ വിചാരണയുടെ ദിവസത്തിന് മുമ്പ് അവർ പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ന്യായ വിസ്താരത്തിൻ്റെ ദിവസത്തിന് മുമ്പ് ഞങ്ങളുടെ വിഹിതം അഥവാ ശിക്ഷ ഞങ്ങൾക്ക് വേഗമാക്കി തരേണമേ. അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഹാദ ഇൻകാറു മിൻ അല്ലാഹി അലൽ മുശ്രിക്കീന ഫീ ദുആഇഹിം അലാ അൻഫുസിഹിം, തങ്ങൾക്കെതിരിൽ ഈ മുശ്രിക്കുകൾ പ്രാർത്ഥിക്കുന്നതിനെ, അതിന് അല്ലാഹു ആ വാക്കിനെയാണ്, അവരുടെ ആ ആവശ്യപ്പെടലാണ്, ആ പ്രാർത്ഥനയാണ് അള്ളാഹു എടുത്തു പറയുന്നത്. തങ്ങൾക്കെതിരിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ബി തഅജീലിൽ അദാബി, ശിക്ഷ വേഗത്തിൽ ആക്കാൻ വേണ്ടി. ഫഇന്നൽ ഖിത്ത ഹുവൽ കിതാബു, ഇവിടെ ഖിത്ത് എന്നവർ പറഞ്ഞത് അത് ഗ്രന്ഥത്തെ ഉദ്ദേശിച്ചാകുന്നു എന്നാണ് ഒരു അഭിപ്രായം. വക്കീല ഹുവൽ ഹള്ളു വൻ നസീബ്, മറ്റൊന്ന് അത് ഒരു വിഹിതത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഓഹരിയാണ് ഉദ്ദേശിക്കുന്നത്. ഖാല ഇബ്നു അബ്ബാസ് വ മുജാഹിദ് വ ദഹാക് വൽ ഹസൻ വ ഗൈറു വാഹിദിൻ, ഈ പറയപ്പെട്ടവരെല്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം പറയുന്നു, സഅലു തഅജീലൽ അദാബി, അവർ ശിക്ഷയെ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുകയാണ്. സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്, അള്ളാഹുവേ, ഇത് നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ, ഞങ്ങൾ ഈ ധിക്കരിക്കുന്ന തള്ളിക്കളയുന്നത് നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ, ഫഅംതിർ അലൈനാ ഹിജാറത്തം മിനസ്സമാഇ, ആകാശത്തു നിന്ന് ഞങ്ങൾക്കുമേൽ നീ ചരൽ വർഷം അയക്കേണമേ. അവിഇതിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ നീ കൊണ്ടുവരേണമേ. ഈ വചനത്തെപ്പോലെ ഒരു വചനമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകളിൽ ഇമാം ഇബ്നു കസീർ പോലുള്ള തഫ്സീർ മുഫസ്സിറീങ്ങൾ എടുത്തു പറയുന്നു. വഖീല സഅലു തഅജീല നസീബഹും മിനൽ ജന്ന, മറ്റൊരു അഭിപ്രായം അവർ സ്വർഗത്തിലെ തങ്ങളുടെ വിഹിതമാണ് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നത്. ഇൻ കാനത്ത് മൗജൂദത്തൻ, അതുണ്ടെങ്കിൽ, അയ്യൽ ഖൗദാലിക ഫിദ്ദുനിയാ, ദുനിയാവിൽ തന്നെ തങ്ങളതൊന്ന് കാണട്ടെ എന്നവർ ആവശ്യപ്പെടുന്നു. വഇന്നമാ ഖറജ ഹാദാ മിൻഹും മുഖ്രിജൽ ഇസ്തിബ്ആദി വത്തക്ദീബ്, ഇതവർ പറയുന്നത് ഇതൊരിക്കലും സംഭവിക്കുന്ന കാര്യമേ അല്ല, ഇത് ഒരിക്കലും ഉണ്ടാകുന്ന കാര്യമല്ല എന്ന അർത്ഥത്തിലാകുന്നു അവരിത് പറയുന്നത്. ഇബ്നു ജറീർ അഹ്മദ് പറയുന്നു, സഅലു തഅജീലമാ യസ്തഹിഖൂനഹു മിനൽ ഖൈരി അവിശ്ശർരി ഫിദ്ദുനിയാ, അവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നു തങ്ങൾക്ക് അർഹിക്കുന്നത് സംഭവിക്കട്ടെ എന്നർത്ഥത്തിൽ. വഹാദിഹി ഹാദിഹി വഹാദല്ലദി ഖാലഹു ജയ്യിദുൻ വഅലൈഹി യദൂറു കലാമു ദഹാക് വഇസ്മാഈൽ ഇബ്നു ഖാലിദ് വല്ലാഹു അഅലം, ഈ പറഞ്ഞ ഈ അഭിപ്രായം തന്നെയാണ് ഈ പറയപ്പെട്ട മുഫസ്സിറീങ്ങളും ആ വചനവുമായി എടുത്തു പറഞ്ഞ കാര്യം. വലമ്മാ കാന ഹാദൽ കലാമു മിൻഹും അലാ വജ്ഹിൽ ഇസ്തിഹ്സാഇ, അവരുടെ ഈ പരിഹാസത്തിൻ്റെ വാക്ക് അവരിന്ന് വന്നപ്പോൾ, വലിസ്തിബ് ആദി, അതേപോലെ തന്നെ അവരുടെ ഇത് സംഭവിക്കുകയില്ല, ഇത് വിദൂരമായ സംഭവ്യതയ്ക്കേ സാധ്യതയുള്ളൂ എന്ന അർത്ഥത്തിൽ അവർ പറഞ്ഞപ്പോൾ, ഖാലല്ലാഹു തആല ലി റസൂലിഹി, അള്ളാഹു തൻ്റെ പ്രവാചകനോട് പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആമിറൻ ബിസ്സബ്രി അലാ അദാഹും, അവരുടെ ഈ ഉപദ്രവത്തിന്റെ കാര്യത്തിൽ താങ്കൾ ക്ഷമ കൈക്കൊള്ളുക എന്ന് അള്ളാഹു കൽപ്പിച്ചു. വമുബശ്ശിറൻ ലഹു അലാ സബ്രിഹി, ആ ക്ഷമയിൽ അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുന്ന, അദ്ദേഹത്തിന് നൽകുന്ന കാര്യത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നു. എന്താണത്? ബിൽ ആഫിയത്തി വൻ നസുർ, സൗഖ്യവും അതേപോലെ തന്നെ സഹായവും അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നു എന്ന് അള്ളാഹു എടുത്തു പറയുന്നു, സന്തോഷവാർത്ത അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മഹാനായ മുഫസ്സിർ അസ്സഈദി റഹ്മഹുള്ള പറയുന്നു, ഐ ഖാല ഹാഉലാഇൽ മുകദ്ദിബൂന മിൻ ജഹ്രിഹിം വ മുആനദതിഹിം അൽഹഖ, ഈ വ്യാജവാദികൾ, ഈ കളവാക്കുന്നവർ തങ്ങളുടെ അജ്ഞത കൊണ്ടും ധിക്കാരം കൊണ്ടും, സത്യത്തിനെതിരെ ധിക്കാര സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടും അവർ പറയുന്നു, മുസ്തഅജിലീന ലിൽ അദാബ്, ശിക്ഷക്ക് അവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നു. എന്താ ആവശ്യപ്പെടുന്നത്? റബ്ബനാ അജ്ജില്ലനാ ഖിത്തനാ ഐ ഖിസ്തനാ വമാ ഖസമലനാ മിനൽ അദാബ്, ഞങ്ങൾക്ക് കണക്കാക്കിയിട്ടുള്ള, ഞങ്ങൾക്ക് വീതിച്ചിട്ടുള്ള ആ ശിക്ഷയൊന്ന് വേഗത്തിൽ കാണട്ടെ എന്നവർ പറയുന്നു. ഖബ്ല യൗമിൽ ഹിസാബ്, അഥവാ വിചാരണ ദിവസത്തിന് മുമ്പ്. വലജ്ജു ഫി ഹാദൽ ഖൗലി, അവരുടെ ഈ വാക്കിൽ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. വസഅമു അന്നക യാ മുഹമ്മദ് ഇൻ കുന്ത സ്വാദിഖൻ, പ്രവാചകരെ താങ്കൾ സത്യവാനാണെങ്കിൽ അവർ വാദിക്കുന്നു. ഫഅലാമത്തു സിദ്ഖിക, താങ്കളുടെ സത്യസന്ധതയുടെ അടയാളമായി കാണണം എന്ത്? അൻതീനാ ബിൽ അദാബ്, ഞങ്ങൾക്ക് ശിക്ഷയൊന്ന് താങ്കൾ കൊണ്ടുവന്നു തരണം. അതാണ് അവർ അവകാശപ്പെടുന്നത്. സ്വാലിഹുൽ വസൈമി റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ലമ്മാ കാന റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവഅദഹും ബി അദാബി യൗമിൽ ഖിയാമ, അള്ളാഹുവിന്റെ തിരുദൂതർ അവരോട് ഖിയാമത്ത് നാളിലെ ശിക്ഷയെക്കൊണ്ട് വാഗ്ദാനം ചെയ്തപ്പോൾ, സഖിറു, അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. മിൻഹാദാ, ഈ വാക്കുകൊണ്ട്. അതെന്താണ്? വഖാലു റബ്ബനാ അജ്ജില്ലനാ ഖിത്തനാ, റബ്ബേ, ഞങ്ങളുടെ വിഹിതമൊന്ന് ഞങ്ങൾക്ക് വേഗത്തിലാക്കി തരണേ. യഅനി അജ്ജില്ലനാ നസീബനാ, ഞങ്ങളുടെ ശിക്ഷയുടെ വിഹിതം, ഓഹരി, ഞങ്ങൾക്കൊന്ന് വേഗത്തിലാക്കി തരണേ. മിനൽ അദാബ്, യഖൂലൂന ഹാദാ ഇസ്തിഹ്സാഅൻ ബിറസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത്. അവർ വേഗത്തിൽ വരട്ടെ എന്ന് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നത്. നാം ശ്രദ്ധിക്കണം സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ വാക്കുകൾക്ക് അതിന് അർഹിക്കുന്ന ഗൗരവം കൽപ്പിച്ചുകൊണ്ട്, ആ വാക്കുകൾക്കനുസരിച്ചുകൊണ്ട്, അല്ലാഹുവിൻ്റെ വചനങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് ഏറ്റവും അനിവാര്യമായ കാര്യം. അല്ലാഹുവിൻ്റെ വചനങ്ങളെ തിരസ്കരിക്കുന്നവർ, അവയെ കളവാക്കുന്നവർ ഈ ദുനിയാവിലും നാളെ പരലോകത്തും അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷക്ക് വിധേയരായി മാറും എന്നതിൽ യാതൊരു സംശയവും ആർക്കും ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല മരണം വരെ അവനെ സൂക്ഷിച്ചുകൊണ്ട്, അവൻ്റെ അധ്യാപനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്തു സ്വാദിലെ 14 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണവുമായി നമ്മോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
3: സുജൂദ് തിലാവ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിൽ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസ് നിയന്ത്രിക്കുന്നത് ഫുആദ് സനീൻ.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ജുസ് ആയ അമ്മ ജുസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾക്കുണ്ടാവുക. ഇൻഷാല്ലാ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിലെ ഒരു ഫസ്റ്റ് ക്വാർട്ടറിലേക്ക് നമ്മൾ കടക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആയിഷ ഷബീർ. മോളെ എവിടുന്നാ വിളിക്കുന്നത്? കാസർഗോഡ് അല്ലേ. ഓക്കെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
8: രണ്ടാം ക്ലാസ്.
7: എന്താണ് ഇപ്പൊ സ്കൂളിന്റെ ഒക്കെ അവസ്ഥ? ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ്?
8: പഠിക്കുന്നുണ്ട്, പക്ഷെ ഓൺലൈൻ ക്ലാസ്.
7: ഏതൊക്കെ സമയം വരെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുക?
8: രാവിലെ 7 മണി മുതൽ 8 മണി വരെ.
7: ഓക്കെ. മോളെ, ഇതിന്റെ മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചിരുന്നോ? കൊറേ വട്ടം വിളിച്ചീന്.
8: ഏഴ് സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലേ.
7: അപ്പൊ നമുക്ക് ഇന്ന് 8-ാമത്തെ സമ്മാനം വാങ്ങണ്ടേ? അപ്പോ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, പറയണത് കേൾക്കുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, ഒരായത്ത് ഓതാം. അത് ഏത് സൂറത്തിലാണ് എന്ന്

0: തെറ്റാണ്. സൂറത്തുൽ ഇൻഷിഖാഖാണ് ശരിയായിട്ടുള്ള ഉത്തരം. മോള് പറഞ്ഞത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. സൂറത്തുൽ മുത്തഫിഫീൻ അല്ല, അതിൻ്റെ ശേഷമുള്ള സൂറത്തായ സൂറത്തുൽ ഇൻഷിഖാഖാണ്. സാരല്ല, നമുക്ക് അടുത്ത പ്രാവശ്യം എന്താക്കാം, സമ്മാനം വാങ്ങാം. ഓക്കെ, ഇൻഷാല്ല. നന്നായിട്ട് പഠിക്കട്ടോ. ഓ ആയിക്കോട്ടെ, എന്നാ ശരി, അസ്സലാമു
1: അലൈക്കും.
0: മാഷാ ബറക്കല്ല, ഇനിയും പഠിക്കട്ടോ. അല്ലാഹു ഇൽമ് വർദ്ധിപ്പിച്ചു തരട്ടെ ഇൻഷാല്ല. ആമീൻ
1: ആമീൻ.
0: എന്നാ മോള് വീണ്ടും വിളിക്കട്ടോ. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ള.
0: നമ്മുടെ ഈ എപ്പിസോഡിലെ അടുത്ത ഒരു കോളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ ഫർഹ അല്ലേ? മോളെ എവിടുന്നാ വിളിക്കുന്നത്? എവിടുന്ന്? കുവൈത്തിൽ നിന്നാണോ? ഓക്കെ. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ഫിഫ്ത് സ്റ്റാൻഡേർഡിലല്ലേ? ഓക്കെ. ഇപ്പൊ ക്ലാസ് ഉണ്ട്, ക്ലാസ് ഓൺലൈൻ ആണോ? ഇപ്പോ ഇപ്പൊ വെക്കേഷൻ അല്ലേ? ഓക്കെ. എന്നാല് നമ്മള് മത്സരത്തിലേക്ക് കടന്നാലോ. ചോദ്യങ്ങൾ ചോദിക്കട്ടെ. മോള് ഇതിന്റെ മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ? കൊറേ മുമ്പാണോ, അല്ലെങ്കിൽ ഈ അടുത്ത് വിളിച്ചിട്ടുണ്ടോ? ഒരു കൊല്ലം മുമ്പാ വിളിച്ചത്? അന്ന് സമ്മാനം കിട്ടിയിരുന്നോ? ഓക്കെ. എന്നാ ഇന്ന് നമുക്ക് രണ്ടാമത്തെ സമ്മാനം വാങ്ങിട്ടാ പോകാൻ പാടുള്ളൂ. ഇൻഷാല്ല. എന്നാ പിന്നെ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ, റെഡിയല്ലേ? ഓക്കെ. ചോദ്യം ഇതാണ്, ഓതുന്ന ആയത്തിന്റെ ബാക്കി പാരായണം ചെയ്താൽ മതി. ചോദിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫല യൻസുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അതിന്റെ ബാക്കി ചോദിക്കും.
2: ഒന്നുകൂടെ പറയുവാ?
0: അവ പറയട്ടോ. അഫല യൻസുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. മതി മോളെ, മതിട്ടോ. മാഷാല്ലാ ബാർക്കല്ലാഹു ഫീക്കും. അങ്ങനെ നമ്മുടെ ഫർഹ മോള് ഒന്നാമത്തെ ചോദ്യത്തിന് ശരിയായിട്ട് ഉത്തരം പറഞ്ഞു അല്ലേ. ഇനി എത്ര ചോദ്യങ്ങളാണ് ഉണ്ടാവുക? രണ്ട് ചോദ്യങ്ങൾ. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് പറയണം? ശരി ഉത്തരം പറയണം. ശരി ഉത്തരം പറഞ്ഞാൽ എന്ത് കിട്ടും?
2: സമ്മാനം.
0: യെസ്, സമ്മാനം കിട്ടും. അപ്പൊ സമ്മാനം വേണമെങ്കിൽ എന്ത് പറയണം? രണ്ട് ശരി ഉത്തരങ്ങൾ പറയണം. അപ്പൊ ചോദ്യം ചോദിക്കാൻ പോവാണ്, റെഡിയല്ലേ? ഓക്കെ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സൂറത്തു ശംസോ ഇത്? സൂറത്തു ശംസ്.
2: ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശ്ശംസി വദുഹാഹ والقمر إذا تلاها والنهار

0: മതി മാഷാ, മതി മതി മതി, നിർത്തിക്കോ, മതി മാഷാ. അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം പറയണം, പറഞ്ഞാലേ സമ്മാനം കിട്ടൂ. ഓക്കെ, ചോദ്യം ഇതാണ്. ഒരായത്ത് പാരായണം ചെയ്യും, അതേത് സൂറത്തിലാണ് എന്ന് പറയണം. റെഡിയല്ലേ? ഉറക്ക പറ, റെഡിയാണ്? റെഡിയാണോ? കേൾക്കണ്ട? ഓക്കെ, അങ്ങനെ ഉഷാറായി പറ. ഓക്കെ ഓക്കെ. അപ്പോ ചോദ്യം ഇതാണ്. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ. ഈ ആയത്ത് സൂറത്തു സൂറത്തു തീൻ എന്ന ഉത്തരം ശരിയാണോന്ന് നോക്കിയാലോ? ശരിയാണോ നോക്കട്ടെ കേട്ടോ. സൂറത്തു തീൻ എന്ന ഉത്തരം ശരിയാണോ? ഉറപ്പ് എന്നാ ഉറപ്പാണ്, ശരി ഉത്തരമാണ് പറഞ്ഞത്. മൂന്ന് ചോദ്യങ്ങൾക്ക് മോൾ ഉത്തരം പറഞ്ഞു, മാഷാല്ലാ. അപ്പോ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാല് നമുക്കെന്ത് കിട്ടും? സമ്മാനം കിട്ടും. അപ്പൊ മോൾ എന്താക്കണം? ഇനിയും ഖുർആനെ നന്നായി പഠിക്കണം. മോൾ എത്ര ദിവസം പഠിച്ചിട്ടുണ്ട്? മാഷാല്ലാ, ബറക്കല്ലാ. അപ്പൊ ഇനിയും പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. ജസാകല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: ഈ എപ്പിസോഡിലെ അടുത്ത ഒരു കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: നിഷ്വാ സുഹാദ്.
0: ഓക്കെ, മോൾ എവിടുന്നാ വിളിക്കുന്നത്?
2: ബേപ്പൂരില്ല.
0: ഓക്കെ, ഏത് ക്ലാസ്സിലാണ്?
2: നാലാം ക്ലാസ്സിൽ.
0: ശരി. ബേപ്പൂരിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ടല്ലോ, അതാരാ?
2: വൈക്കം മുഹമ്മദ് ബഷീർ.
0: എന്തായിട്ടാണ് അറിയപ്പെടുന്നത്?
2: ഏ,
0: എന്താ, എങ്ങനെ അറിയപ്പെടുന്നത്? ബേപ്പൂരിന് എന്തായിട്ടാണ്?
2: ബേപ്പൂർ സുൽത്താൻ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ബേപ്പൂർ സുൽത്താന്റെ നാട്ടുകാരിയാണ്. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടാവും അല്ലേ പ്രോഗ്രാമിലേക്ക്? ഓക്കെ, എത്ര തവണ വിളിച്ചിട്ടുണ്ട്? എത്ര തവണ സമ്മാനം കിട്ടിയിട്ടുണ്ട്? മോളുടെ അടുത്ത് ആരുണ്ടോ? ചെറിയ മക്കളുണ്ടോ? അനിയനെ. ഓക്കെ ശരി. ഓക്കെ, അനിയനെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് റെക്കോർഡിങ്ങിന് ബാധിക്കും. അനിയനെ, അനിയന്റെ സൗണ്ട് കേൾക്കാത്ത ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കണേ.
2: ശരി.
0: അപ്പോ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഒന്ന് മാറി നിൽക്കണേ. ഓക്കെ ശരി. അപ്പോ ചോദ്യം ഇതാണ്. ഒരായത്ത് ഓതും, അത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം. ഓക്കെ. فَمَا لَهُ مِنْ قُوَّةٍ وَلَا نَاصِرٍ. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? ഒരൊറ്റ തവണ ഉത്തരം പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു തവണ ഉത്തരം പറഞ്ഞാൽ പിന്നെ ഔട്ട്. ശരിയല്ലെങ്കിൽ ഔട്ടാവും. فَمَا لَهُ مِنْ قُوَّةٍ وَلَا نَاصِرٍ. പെട്ടെന്ന് പറയണേ. സൂറത്തുൽ മുത്തഫിഫീൻ എന്ന ഉത്തരം ശരിയല്ല. ശരിയല്ല, സൂറത്തുൽ മുത്തഫിഫീൻ എന്ന ഉത്തരം തെറ്റാണ്. സൂറത്തു താരിഖ് എന്ന ഉത്തരാണ് ശരി ഉത്തരം. അപ്പോ നമ്മളോട് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. എന്താ ചെയ്യാം, വീണ്ടും വിളിക്കല്ലേ ഇൻഷാല്ല. അടുത്ത പ്രാവശ്യം ഒന്ന് വീണ്ടും ശ്രമിച്ചിട്ട് വിളിക്കാം. ഓക്കെ ഇൻഷാല്ല. എന്നാ ശരി, അസ്സലാമു അലൈക്കും. ഈ എപ്പിസോഡിലെ അടുത്ത കോളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മുഹമ്മദ് അർഷ്.
0: മുഹമ്മദ്
2: അർഷ്.
0: അർഷ്, ഓക്കെ. മുഹമ്മദ് അർഷ്, മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: മൂന്നാം ക്ലാസ്സിൽ.
0: മൂന്നാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ?
2: ബ്രൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ.
0: മോനെ എവിടുന്നാ വിളിക്കുന്നത്? സ്ഥലം? ധർമ്മടം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിലാ? ഓക്കെ. നമ്മുടെ മുഖ്യമന്ത്രി ആരാ? ആരാ മുഖ്യമന്ത്രി? ആരാണ് മുഖ്യമന്ത്രി?
2: പിണറായി വിജയൻ.
0: പിണറായി വിജയൻ. അപ്പൊ പിണറായി വിജയന്റെ നാട്ടുകാരനല്ലേ വിളിക്കുന്നത്? പിണറായി വിജയന്റെ നാട്ടുകാരനാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോ ഇതിനു മുമ്പ് മോൻ വിളിച്ചിട്ടുണ്ടോ? എത്ര പ്രാവശ്യോ? മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോ കിട്ടി സമ്മാനം കിട്ടിയുണ്ടോ? മൂന്ന് പ്രാവശ്യോ? ഒരു പ്രാവശ്യം സമ്മാനം കിട്ടി. രണ്ടു പ്രാവശ്യം സമ്മാനം കിട്ടാത്തെ? തെറ്റിപ്പോയി. ഇന്ന് നമ്മള് സമ്മാനം വാങ്ങോ തെറ്റിക്കോ? അങ്ങനല്ല, ഉറപ്പിച്ച് പറയ സമ്മാനം വാങ്ങുന്നു. പറയാ, എനിക്കിന്ന് സമ്മാനം കിട്ടും ഇൻഷാല്ലാ. അങ്ങനെ പറയണം കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? റെഡിയല്ലേ? പേടിയൊന്നുമില്ലല്ലോ? ഉറപ്പാ? എന്നാ പിന്നെ ചോദ്യതാണ്, ഒരായത്തോതും അത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. ഒരു തവണ ഉത്തരം പറഞ്ഞു തെറ്റിപ്പോയാൽ നമ്മൾ എന്താവും? നമ്മളെ കളിയുടെ ഔട്ടാവും. അപ്പം ഔട്ടാവാതിരിക്കാന് ശരി ഉത്തരങ്ങൾ പറയണം. അധികം ആലോചിക്കരുത്, കുറച്ച്. സമയം നമ്മുടെ അവസാനിക്കാനായിട്ടോ. ഉത്തരം പെട്ടെന്ന് പറയണം. ഉത്തരം പറയട്ടെ? നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന എത്ര നേരം കഴിയും പറയാന്. ഉത്തരം പറയുകയാണ്, പറയട്ടെ. സൂറത്തുൽ ഗാശിയ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? സൂറത്തുൽ ഗാശിയ. അപ്പോ നമ്മള് ഇന്നും എന്തായി? തെറ്റിപ്പോയി അല്ലേ? അവസാരല്ല, അത് എന്താക്കിയാ മതി. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിച്ചിട്ട് ഉഷാറായി പഠിച്ചിട്ട് വിളിച്ചിട്ട് എന്താക്കണം, സമ്മാനം കിട്ടിയിട്ട് പോണം. ഓക്കെ ഇൻഷാല്ലാ. ഇൻഷാല്ല. അപ്പൊ നന്നായി പഠിക്കട്ടോ, ഉഷാറാക്ക്. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ള.
0: ഫീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇൻഷാല്ല ഉത്തരം പറയാൻ സാധിക്കാത്ത മക്കൾ വീണ്ടും നന്നായി ശ്രമിച്ചിട്ട് വിളിക്കുക, അപ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റും. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസിൽ പങ്കെടുത്തവർ ആയിഷ ഷബീർ കാസർഗോഡ്, ഫാത്തിമ ഫർഹ കുവൈറ്റ്, നിഷ്വ സുഹാദ് ബേപ്പൂർ, മുഹമ്മദ് അർഷ് ധർമ്മടം. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസ് നിയന്ത്രിച്ചത് ഫുആദ് സനീൻ.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം. പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ. സൂറത്തുൽ ഇബ്രാഹീമിലെ 13 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹ്മദ് അൽ ആമിദി.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും അബദ്ധങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ് അത്തഹ്സീൻ പരിപാടിയിലൂടെ. സൂറത്തുൽ കഹ്ഫിലെ വചനമാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെടുന്നത്. സംസാരിക്കുന്നത് ഹാഫിദ് അബ്ദുശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന സാധാരണ അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ 26 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 27, 28 ആയത്തുകൾ നമുക്ക് പഠിക്കാം.

സൂറത്തുൽ കഹ്ഫിലെ 27-ാമത്തെ ആയത്ത്. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക് പാരായണത്തിൽ വത്ലു മാ ഊഹിയ ഇലൈക എന്ന് പറയരുത്. അവിടെ തായിനെ കലകല ചെയ്യുന്നു, അതുപോലെ ഊഹിയ എന്നത് ഹാഇൻ്റെ മഖ്റജ് മാറുന്നു. അങ്ങനെ വത്ലു മാ ഊഹിയ എന്നാവുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമാണത്, വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്. ഇവിടെ മിൻ കിതാബി സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫ ഉം ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ തന്നെ വത്ലു മാ ഊഹിയ മദ് മുൻഫസിലാണ്. ല മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. ല മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ ഇഖ്ഫ ഉം ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വലൻ തജിദ മിൻ ദൂനി ഇഖ്ഫ ഉം ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മുൽതഹദ മദ് ഇവദ് ദാലിനെ, അവിടെ തൻവീനാണ്, തൻവീനിൽ വഖഫ് ചെയ്യുന്നു. മദ് ഇവദ് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. 28-ാമത്തെ ആയത്തിൽ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശിയ യുരീദൂന വജ്ഹഹ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദവാതി അല്ലെങ്കിൽ ബിൽഗദാതി വൽഅശിയ യുരീദൂന വജ്ഹഹ. തെറ്റുകൾ, വസ്ബിർ എന്നതിനെ വസ്ബിർ എന്നാണ്, സ്വാദ് മാറി സീനാവുന്നു, റായിനെ തഫ്ഹീം ചെയ്യുന്നു, കനപ്പിക്കുന്നു. ആയതിനാൽ വസ്ബിർ നഫ്സക, റായിനെ തർക്കീഖാണ് ചെയ്യേണ്ടത്, റായിനെ കനപ്പിക്കാൻ പാടില്ല, നേർപ്പിക്കണം. മഅല്ലദീന യദ്ഊന, ഐന് മാറി യദ്ഊന എന്നാവുന്നതും തെറ്റാണ്. റബ്ബഹും ബിൽഗദാതി, ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ബിൽഗദാതി എന്നുള്ളത് ബിൽഗദവാതി എന്ന് ഓതരുത്. അവിടെ ബിൽഗദവാതി അഥവാ വാന് തൊട്ടു മുകളിൽ ഒരു കുത്തനെ നിൽക്കുന്ന ചെറിയൊരു അലിഫ് കാണാൻ പറ്റും. അതുകൊണ്ട് ചില ആളുകൾ അത് വാവിനെ നീട്ടാനാണോ എന്ന് കരുതും. അങ്ങനെ ബിൽഗദാതി എന്ന് പറയേണ്ടതിന് പകരം ബിൽഗദവാതി എന്ന് പറയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, ബിൽഗദാതി എന്നാണ്. വൽ അശിയ യുരീദൂന വജ്ഹ, വഖഫ് ചെയ്യുമ്പോൾ വജ്ഹ. വലാ തഅദു ഐനാക അൻഹും, ഇവിടെയും വലാ തഅദു, ഈ തഅദു എന്നുള്ള പദം കൂടുതൽ ശ്രദ്ധിക്കണം. വലാ തഅദു എന്ന് ഐന് മാറി ഹംസയാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വലാ തഅദു എന്നുള്ളത് വലാ തഅദു എന്നാവരുത്. ولا تعد عيناك عنهم تريد زينة الحياة الدنيا. ഇവിടെ زينت الحياة الدنيا, നോക്കൂ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, വാവുമേൽ ചെറിയൊരു അലിഫ് കാണാൻ പറ്റും. പക്ഷേ ഹയാത്തി ദുന്യ എന്ന് ധാരാളം കേട്ട് പരിചയമുണ്ട്, ആയതിനാൽ അവിടെ ഹയവാത്തി എന്ന് പറയില്ല. അതുകൊണ്ട് മുകളിൽ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. തുരീദു സീനത്തിൽ ഹയാത്തി ദുന്യ ولا تطع من اغفلنا قلبه. ഇവിടെ മൻ അഗ്ഫൽന ഖൽബഹു എന്നുള്ള പദം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാഭാവികമായിട്ടും വല തുതിർ മൻ അഗ്ഫൽന എന്നാവും. വല തുതിർ മൻ അഗ്ഫൽന, മൻ അഗ്ഫൽന നൂനിനെ കൊണ്ട് വായിക്കും. മൻ അഗ്ഫൽന ഹംസ നഷ്ടപ്പെടും. അങ്ങനെ മൻ അഗ്ഫൽന, നൂനിന് ശബ്ദ് വരുന്നു, ഹംസ നഷ്ടപ്പെടുന്നു, ധാരാളം അബദ്ധങ്ങൾ അങ്ങനെ വരുന്നു. ആയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വല തുതിയ ഐനും ഒക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. വല തുതിയ മൻ അഗ്ഫൽന ഖൽബഹ, മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന, അൻ ദിക്രിന ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻ ദിക്രിന, കാഫിനെ കൽക്കലയും ചെയ്യരുത്, ദിക്രിന അല്ല ദിക്രിന. വത്തബ ഹവാഹു വകാന അംറുഹു ഫുറുത. ഇവിടെ അംറുഹു മീമിന് അംറുഹു എന്നുള്ള പദം, തൊട്ട് മുൻപും പറഞ്ഞു അംറുഹു സൂറത്തുൽ മസദിലെ പോലെ അംറുഹു എന്ന് മീമ് മാറി ബാ വരുന്ന ഒരു ശബ്ദം ധാരാളം ആളുകളിൽ നമുക്ക് കേൾക്കാൻ പറ്റും.
അതും ശ്രദ്ധിക്കണം. അംറുഹു ഫുർത്താ, ഫുർത്താ ത്വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റം, മേലെ മുൻപല്ലിൻ്റെ മുരട്, അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ള ആ ഇത്തുബാഖ് എന്ന സ്വിഫത്ത് കൃത്യമായാലേ ത്വാഇൻ്റെ മഖ്റജ് അല്ലെങ്കിൽ ആ ഉച്ചാരണം ശരിയാവുകയുള്ളൂ. ഫുർത്താ ഈ രൂപത്തിൽ കൃത്യമായിരിക്കണം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഈ ഭാഗം ഓതാം.

0: واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا.
1: സൂറത്തുൽ കഹ്ഫിലെ 27-28 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. തജ്വീദ് നിയമങ്ങളോടൊപ്പം പാരായണത്തിൽ അബദ്ധങ്ങൾ ഇല്ലാതെ കൃത്യമായി പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: Tune to reality.

0: പീസ് റേഡിയോ അന്നൂർ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മൊഡ്യൂൾ 16, ക്ലാസ് 37, നോമ്പ് പൂർത്തിയാക്കേണ്ടത് എങ്ങനെ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ എന്ന ഭാഗമാണ് പഠിക്കുകയുണ്ടായത്. ഏതാനും അനുബന്ധ മസ്അലകളും മനസ്സിലാക്കുകയുണ്ടായി. വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്നിടത്ത് ഒരു അനുബന്ധ മസ്അല ഉണർത്താനുള്ളത്. ഇതാണ് നമ്മൾ പഠിച്ച വചനം സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വതആല സിയാമിനെ രാവ് വരേക്കും പൂർണ്ണമായി നിർവഹിക്കുവാൻ, പൂർത്തീകരിക്കുവാൻ കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ അകാരണമായി നോമ്പ് മുറിക്കുക, നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഈ കൽപ്പനയോടുള്ള ലംഘനമാണ്. നോമ്പിൻ്റെ പവിത്രതയെ, റമദാൻ പകലിനുള്ള പവിത്രതയെ കെടുത്തുക എന്നുള്ളത് ഗൗരവപ്പെട്ട വിഷയമാണ്. അബു ഉമാം അൽബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് ഇമാം ഇബ്നു ഖുസൈമ നിവേദനം ചെയ്യുന്നത് ഇപ്രകാരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉറങ്ങിക്കിടക്കെ രണ്ടുപേർ വന്ന് തിരുദൂതരുടെ പാർശ്വഭാഗങ്ങൾ, കണങ്കൈഭാഗം കൂട്ടിപ്പിടിച്ച് കയറാൻ പ്രയാസകരമായ ഒരു മലയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ ആ മല കയറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചു. എനിക്ക് ഇത് കയറുവാൻ പ്രയാസകരമാണെന്ന് തിരുദൂതർ അറിയിച്ചു. അപ്പോൾ രണ്ടുപേർ, ഞങ്ങൾ താങ്കളെ സഹായിക്കാം, എളുപ്പമാക്കാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മല കയറിയ വിഷയം പറയുന്ന വിശാലമായ ഒരു ഹദീസ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഫസഈത്തു ഹത്താ ഇദാ കുന്തു ഫീ സവാഇൽ ജബൽ. ഞാൻ ആ മല കയറി അതിൻ്റെ നെറുകയിൽ എത്തിയപ്പോൾ ഇദാ ബി അസ്വാത്തിൻ ശദീദത്തിൻ, ശക്തമായ ശബ്ദങ്ങൾ കേൾക്കുകയായി എന്നാണ്. മാ ഹാദീൽ അസ്വാത്ത്, ഈ ശബ്ദങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹാദാ ഉവാഉ അഹ്ലിന്നാർ, നരകവാസികളുടെ വിളിയാണ്, ദീനരോധനമാണ് എന്ന് പറഞ്ഞു എന്നാണ്. അല്ലാഹുമ്മ അജ്റനാ മിന്നാർ. അതിന് തുടർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് സുമ്മൻ തലഖാബി, പിന്നെ ആ രണ്ടുപേർ എന്നെയും കൊണ്ടുപോയി. ഫൈദ അനബി ഖൗമിൻ, അങ്ങനെ ഞാനൊരു വിഭാഗത്തിൻ്റെ അഴുകിലെത്തി. മുഅല്ലഖീ നബി അറാഖീബിഹിം, അവരുടെ കാൽമടമ്പുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മുഷക്കഖത്തിൻ അഷ്ദാഖുഹും, അവരുടെ വായുടെ ഇരുഭാഗവും പിളർക്കപ്പെട്ടിരിക്കുന്നു. തസീലു അഷ്ദാഖുഹും ദമ, ആ വായയുടെ ഇരുഭാഗങ്ങളിലൂടെയും രക്തം ഒലിച്ചിറങ്ങുന്നു. മൻ ഹാ ഉലായി, ഇവരാരെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കൊണ്ടുപോയ രണ്ടുപേർ പറഞ്ഞത് ഹാ ഉലീന യുഫ്തിറൂന ഖബ്ല തഹില്ലതി സൗമിഹിം, നോമ്പ് തുറക്കാൻ സമയമാകുന്നതിന് മുമ്പ് നോമ്പ് തുറന്നിരുന്ന, നോമ്പ് നഷ്ടമാക്കിയിരുന്ന ആളുകളാണ് ഇക്കൂട്ടർ എന്നാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ അവർക്കുള്ള ശിക്ഷ, അവരുടെ കണങ്കാൽ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വായിൽ നിന്ന് ചോര പിളർക്കപ്പെട്ട ചെറുഭാഗങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്നു. അപ്പോൾ നോമ്പ് എടുത്ത്, നോമ്പ് ഇളല്ലയിൽ രാവ് വരേക്ക് പൂർത്തീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അകാരണമായി നോമ്പ് പാഴാക്കുന്നത് ഗൗരവപ്പെട്ട വിഷയമാണ്. ഇത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിമ്മു സിയാമ ഇലല്ലൈൽ എന്ന ഈ കൽപ്പന അറിയിക്കുന്നത് വിസാലായുള്ള നോമ്പ് പാടുള്ളതല്ല എന്നാണ്. സൂര്യൻ അസ്തമിച്ച് മറയുവോളമാണ് നോമ്പെടുക്കാൻ അള്ളാഹു പറയുന്നത്. ഇലല്ലൈൽ വഖാബത്തി ശംസു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. എന്താ ഈ വിസാലായ നോമ്പ്? നോമ്പ് മുറിക്കാനുള്ള സമയമായിട്ട് നോമ്പ് മുറിക്കാതെ നോമ്പ് തുടർത്തലാണ് വിസാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവദിക്കപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പ്രത്യേകമാക്കപ്പെടുകയും ചെയ്ത ഒരു വിഷയമാണ് വിസാൽ. അത് ഉമ്മത്തികൾക്ക് വിലക്കി. നോമ്പ് മുറിക്കാതെ, നോമ്പ് തുറക്കാതെ രാത്രിയിലേക്ക് നോമ്പ് തുടർത്തിയാൽ നോമ്പുകാരന് ശാരീരിക ക്ഷീണം, ശക്തി ക്ഷയം, പിന്നെ നിർബന്ധമായി എടുക്കേണ്ട നോമ്പെടുക്കാൻ കഴിയാത്ത അവസ്ഥ, മറ്റു താഴത്തുകൾ, നിസ്കാരം, ഖിയാം, ഖിറാഅത്തുൽ ഖുർആൻ പോലുള്ളത് നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക, പിന്നെ മടുപ്പുണ്ടാവുക, അങ്ങനെ മടുത്താൽ നിർബന്ധ ബാധ്യത പോലും ഉപേക്ഷിക്കുവാൻ അത് കാരണമായി തീരും. ഇതിനാലൊക്കെയാണ് വിസാലായ നോമ്പ് ഉമ്മത്തികൾക്ക് വിലക്കപ്പെട്ടത് എന്ന് അൽ ഖത്താബി റഹിമഹുല്ല ഉണർത്തിയിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, നഹാഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസാലി റഹ്മത്തൻ ലഹും, ഉമ്മത്തികളോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിസാൽ വിലക്കിയത് അവരോടുള്ള കാരുണ്യത്താലാണ് എന്ന് മഹദി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുവാസിലു ഫിസ്സൗം, നോമ്പിൽ നിങ്ങൾ വിസാലാക്കരുത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കാതെ രാത്രിയിലേക്ക് ഉപവാസം വ്രതാനുഷ്ഠാനം തുടർത്തരുത്. ഫയ്യുക്കും ഇതാ അറാദായി വാസില ഫല്യുവാസിൽ ഹത്ത സഹർ, ഇനി ആരെങ്കിലും വിസാലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് സഹർ വരെ മാത്രം, ഇടയത്തായം കഴിക്കുന്ന സമയം വരേക്ക് മാത്രം എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. അപ്പോൾ സഹാബികൾ ചിലർ, ഇന്നക തുവാസിൽ യാ റസൂലല്ലാ, തിരുദൂതരെ അങ്ങ് വിസാലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രതികരിച്ചു, അയ്യുക്കും മിസ്ലി, നിങ്ങളിൽ ആരാണ് എന്നെ പോലെ? ഇന്നി ലസ്തുക അഹദി മിൻകും, ഞാൻ നിങ്ങളിൽ ആരെ പോലെയുമല്ല. ഇന്നി അബീതു യുത്വിമുനി റബ്ബി വയസ്കീനി, ഞാൻ രാത്രി കഴിച്ചു കൂട്ടുമ്പോൾ എനിക്ക് എൻ്റെ റബ്ബ് അന്നമേകുന്നു, എന്നെ കുടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അനുബന്ധമായി പറഞ്ഞു, ഫലാ തുകല്ലിഫു അൻഫുസകും മിനൽ അമലി മാ ലൈസ ലകും ബിഹി താഖ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് താക്കത്തില്ലാത്ത കഴിവില്ലാത്ത അമലിന് നിർബന്ധിക്കരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം സഹാബത്തിന് ഉണർത്തിയെന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നത്, ഫലമ്മ അബൂ അയ്യന്തഹു അനിൽ വിസാൽ, വിസാലിനെ തൊട്ട് വിരമിക്കാൻ സഹാബികളിൽ ചിലർ വിസമ്മതിച്ചപ്പോൾ, വാസല ബിഹിം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി ശഹർ എന്നാണ്. റംളാൻ മാസത്തിൻ്റെ ഒടുവിൽ സഹാബികളെയും കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസാലാക്കി, നോമ്പ് മുറിക്കാതെ തുടർത്തി. യൗമൻ സുമ്മ യൗമൻ, ഒരു ദിവസം അടുത്ത ദിവസം, സുമ്മ റഔൽ ഹിലാൽ എന്നാണ്, പിന്നീട് മൂന്നാം ദിവസം അവർ മാസം കണ്ടു എന്നാണ്. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലൗ തഅഖറൽ ഹിലാലു ലവാസൽതു വിസാലൻ യദഉൽ മുതഅമ്മിഖൂന തഅമ്മുഖഹും, മാസം പിന്തിയിരുന്നുവെങ്കിൽ ഞാൻ വിസാൽ തുടർത്തുമായിരുന്നു. ഈ തീവ്ര നിലപാടുകാർ, ക്ലേശം പേറാൻ തൽപരരാകുന്നവർ, അവരുടെ ആ തീവ്രത അവർ വെടിയട്ടെ, ഒഴിവാക്കട്ടെ. കൽ മുനക്കിലിലഹും ഹീന അബു അയ്യന്തഹു, വിസാലാക്കരുതെന്നുള്ള ആ വിലക്കിൽ നിന്ന് വിരമിക്കാൻ അവർ വിസമ്മതിച്ചപ്പോൾ അവർക്കൊരു ശിക്ഷ എന്ന നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ വിസാലാക്കി നോമ്പെടുക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്തത് എന്നാണ് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു മസ്അല, സുപ്രധാന മസ്അല, വിസാലായ നോമ്പ് അത് വിലക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വചനം ആ വിഷയം അറിയിക്കുകയും ചെയ്യുന്നു. അല്ലാഹു പറഞ്ഞത് സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ എന്നാണ്. രാത്രിയിലേക്ക് സൂര്യാസ്തമയം വരെ നോമ്പിനെ നിങ്ങൾ തുടർത്തുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചുപോയ വചനം അവിടെയും ഇതുപോലെ ഒരു അനുബന്ധ വിഷയം മനസ്സിലാക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും വകുലു വശ്റബു അനുവാദം നൽകിയത്, ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ, ഫജ്ർ വ്യക്തമാകുന്നത് വരേക്കുമുള്ള സമയമാണ്. ബാങ്ക് വിളി ഫജ്ർ പ്രകടമായി വ്യക്തമായി എന്നതിൻ്റെ അറിയിപ്പാണ്. ഒരാൾ ബാങ്ക് വിളി കേൾക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അയാൾക്കത് തുടർത്താമോ? അതല്ല, അയാൾ വായിൽ വെച്ചത് വരെ തുപ്പി നോമ്പ് തുടങ്ങണോ? ഫുഖഹാക്കൾക്കിടയിൽ ഈ വിഷയത്തിൽ സംസാരമുണ്ട്. കയ്യിലിരിക്കുന്ന പാത്രം ഉടനടി നിലത്ത് വെക്കാനും വായിലുള്ളത് വരെ തുപ്പാനുമാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ അഭിപ്രായം. ഈ വിഷയത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദും അതേപോലെ ഇമാം അഹമ്മദ് മുസ്നദിലും നിവേദനം ചെയ്ത ഒരു ഹദീസ്, ഇദാ സമിഅ അഹദുകും നിദ, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളി കേട്ടാൽ, വൽ ഇനാഉ അലാ യദിഹി, തൻ്റെ കയ്യിൽ പാത്രമുണ്ടായിരിക്കെ, ഭക്ഷണപാത്രമുണ്ടായിരിക്കെ, ഫല യദഉഹു ഹത്താ യഖ്ദിയ ഹാജതഹു മിൻഹു, ആ പാത്രം അവൻ വെക്കേണ്ടതില്ല, തൻ്റെ ആവശ്യം അതിൽ നിന്ന് നിർവഹിക്കുന്നത് വരെ, ഭക്ഷിച്ച് കഴിയുന്നത് വരെ. ഇതാണ് ഹദീസിൻ്റെ അറിയിപ്പ്. ഈ ഹദീസ് പ്രകാരമാണ് ചിലർ പാത്രത്തിലുള്ളത് ഭക്ഷിക്കാം, വായിലുള്ളത് തിന്നിറക്കാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ ആയത്തിൻ്റെ അറിയിപ്പ് ഏറെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വകുലു വശ്റബു എന്ന് പറഞ്ഞിട്ട് ഹത്താ യതബയ്യന ലകും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, പ്രകടമാകുന്നത് വരെ. എന്ത്? അൽ ഫജ്ർ. ഇത് ഇവിടെ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഫജ്റു ഫജ്റാനി, ഫജ്ർ രണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫജ്റിനെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളത് വിശദീകരിച്ചിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു, ഫജ്റുൻ തഹ്റുമു ഫീഹി സലാ വയഹില്ലു ഫീഹി ത്വാം. നിസ്കാരത്തെ, ഫജ്ർ നിസ്കാരത്തെ വിലങ്ങുകയും ഭക്ഷണം കഴിക്കുന്നത് നോമ്പുകാർക്ക് അനുവദനീയമാക്കുന്നതുമായ ഫജ്ർ, അതാണ് അൽ ഫജ്റു അൽ കാദിബ് അല്ലെങ്കിൽ അൽ ഫജ്റുൽ ഔവൽ. എന്നാൽ വഫജ്റുൻ യഹ്റുമു ഫീഹി ത്വാം, ഭക്ഷണം നിഷിദ്ധമാക്കുന്ന, നോമ്പുകാർക്ക് നിഷിദ്ധമാക്കുന്ന ഫജ്ർ, വതഹില്ലു ഫീഹി സലാ, ഫജ്ർ നിസ്കാരത്തെ അനുവദിക്കുന്ന ഫജ്ർ, അതാണ് അൽ ഫജ്റു സാനി അല്ലെങ്കിൽ അൽ ഫജ്റു സാദിഖ്. അതേപോലെ തന്നെ അൽ അഹ്മർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഫജ്ർ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി യഹ്റുമു ഫീഹി ത്വാം, ഭക്ഷണം കഴിക്കുന്നത് വിലക്കുന്ന ഫജ്ർ. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞത് ഫജ്ർ ആയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവരുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഫജ്ർ ആകാൻ അടുത്തിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവരുടെ വിഷയത്തിലാണ് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ്, ബാഗി വിളി കേൾക്കുകയും പാത്രം കയ്യിലിരിക്കെ അത് വെക്കേണ്ടതില്ല തൻ്റെ ആവശ്യം ഭക്ഷിക്കുന്നത് വരെ എന്നുള്ളത്. ചിലർ പറഞ്ഞത് അത് മഗ്രിബ് ബാങ്കിൻ്റെ വിഷയത്തിലാണ്, പാത്രം കയ്യിലിരിക്കെ മഗ്രിബ് ബാങ്ക് വിളിക്കുകയാണ് എങ്കിൽ വേഗം നോമ്പ് തുറക്കട്ടെ എന്ന അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതരുണ്ട്. പക്ഷെ അത് സുബഹി ബാങ്ക് കേൾക്കുന്ന വിഷയത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ശരി. എന്നാൽ ഫജ്ർ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ സംശയിക്കുന്നവരുടെ വിഷയത്തിൽ ചിലപ്പോൾ ബാങ്ക് വിളി ചിലർ സമയമാകുന്നതിൻ്റെ കുറച്ച് മുമ്പൊക്കെ ആയിട്ട് കൊടുത്തു തുടങ്ങുന്ന, വിളിച്ചു തുടങ്ങുന്ന അവസ്ഥയുണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ നോമ്പെടുക്കുന്നവർ ഫജർ അടുത്തു എന്ന നിലക്ക് ഭക്ഷിക്കുകയാണെങ്കിൽ അവരുടെ വിഷയത്തിലാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് വായിൽ വെച്ചത് ചവച്ചിറക്കുന്നതിൽ, വായിൽ കൊണ്ടത് കുടിച്ചിറക്കുന്നതിൽ പ്രശ്നമില്ല, ബാങ്ക് വിളി കേട്ട് തിന്നു തുടങ്ങാൻ പാടുള്ളതല്ല, കുടിക്കാനും പാടുള്ളതല്ല. ബാങ്ക് വിളി കേട്ട് പോയി പാത്രമെടുത്ത് കുടിക്കുക, ഭക്ഷണം എടുത്ത് കഴിക്കുക, അതൊരിക്കലും അനുവദനീയമല്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ വചനം നന്നേ വ്യക്തമാണ്. അത്തായത്തബയ്യനലക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴി നമ്മൾ കേട്ടു. ഫജ്റുൻ തഹ്റുമു ഫീഹി സലാ വയഹില്ലു ഫീഹി ത്വാം.

പൊതുവിധി തരുന്ന വിഷയമല്ല എന്നാണ് സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ ആധുനികതയിൽ ഉദയസമയം കൃത്യമായി നിർണിതമായി പല മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ തരപ്പെടുത്തപ്പെട്ട ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഉദയം ഇന്ന സമയം എന്നറിഞ്ഞാൽ പിന്നെ ആ സമയം ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ശയ്യാസഹനവുമൊക്കെ നിർത്തുക, അവസാനിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതാണ് സൂക്ഷ്മത. നമ്മൾ കേട്ടല്ലോ, നോമ്പിൻ്റെ പകലിൽ നോമ്പിനെ പാഴാക്കിയാൽ അതിൻ്റെ കുറ്റം എത്ര, അതിനുള്ള ശിക്ഷ എത്ര എന്ന് അബൂമാം അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ. അതുകൊണ്ട് വളരെ ഗൗരവം കാണണം ഈ വിഷയത്തിൽ എന്നാണ് ഇവിടെ ഉണർത്തുവാനുള്ളത്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് വലാ തുബാശിറൂഹുന്ന വ അൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന ഭാഗമാണ്. വലാ തുബാശിറൂഹുന്ന, നിങ്ങൾ അവരെ മുബാശറ ചെയ്യുകയുമരുത്. വ അൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ മസ്ജിദുകളിൽ ഉഖൂഫ് എഴുതിക്കാഫിരിക്കുന്നവർ ആയിരിക്കെ എന്നാണ്. ഇവിടെ രണ്ട് വാവുണ്ട്. ഇവിടെ വാവു വാവുൽ അത്ഫാണ്, ഉം എന്നർത്ഥം ദ്യോതിപ്പിക്കാൻ. ഇവിടെ വാവു വാവുൽ ഹാലാണ്, ആയിരിക്കെ ആയിക്കൊണ്ട് എന്ന അർത്ഥം ദ്യോതിപ്പിക്കുന്ന വാവുൽ ഹാൽ. അപ്പോൾ വലാ തുബാശിറൂഹുൻ പുരുഷന്മാരോടാണ് അഭിസംബോധന, ലാ നാഹിയയാണ്. ലാ തുബാശിറൂ, നിങ്ങൾ സംസർഗത്തിൽ സംഭോഗത്തിൽ ഏർപ്പെടുത്തരുത്. ഹുന്ന, അവർ സ്ത്രീകൾ, സ്ത്രീകളുമായി. വലാ തുബാശിറൂഹുൻ, നിങ്ങൾ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും അരുത്. വഅൻതും, നിങ്ങൾ ആയ അവസ്ഥയിൽ ആയിരിക്കെ, ആരായിരിക്കെ, ആകിഫൂൻ. ആകിഫൂൻ എന്നാൽ അൽ ഉഖൂഫ് എന്ന് പറയും. അത് മുലാസമയെ അറിയിക്കും, അതേപോലെ മുതാവമയെ അറിയിക്കും. വിടാതെ കൂടുക, നിത്യമായി തുടരുക. മുലാസമ എന്ന് പറഞ്ഞാൽ നിത്യമായി തുടരുക, വിടാതെ കൂടുക. മുതാവമ പറഞ്ഞാൽ നിത്യമായി ദായിമായി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതായി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ പറഞ്ഞില്ലേ, മാ ഹാദിഹി തമാസീലുല്ലതി അൻതും ലഹാ ആകിഫൂൻ. വിഗ്രഹങ്ങളുടെ അടുക്കൽ ബഹുദൈവവിശ്വാസികൾ ഭജനയിൽ വിടാതെ കൂടി പ്രാർത്ഥന നിരതമായി തുടർന്നെതിരെ ചോദ്യം ചെയ്യുകയാണ്, നിങ്ങൾ നിത്യമായി വിടാതെ കൂടുന്ന ഈ വിഗ്രഹങ്ങൾ ഇതെന്താണ് എന്ന്. അവിടെ ആകിഫൂൻ, അതേ പ്രയോഗമാണ് ഇവിടെ ആകിഫൂൻ. ഉഖൂഫ്, അതേപോലെ ഇഅ്തികാഫ്, അതേപോലെ അൽ ജിവാർ എന്നൊക്കെ ഹദീസിൽ കാണാം. ഇഅ്തകഫ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തകിഫ്. അതേപോലെ അൽ ജിവാർ, നിയത്തോടു കൂടിയ ഒരു പ്രത്യേക രീതിയിൽ മസ്ജിദിൽ കഴിയുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയാ. അല്ലുബുസു ഫിൽ മസ്ജിദി അലാ സിഫത്തി മഖ്സൂസത്തിൻ ബിനിയ, ഇഅ്തികാഫിൻ്റെ നിയത്തോടു കൂടി ഒരു പ്രത്യേക രീതിയിൽ മസ്ജിദിൽ തങ്ങുക, കഴിയുക, അതാണ് ഇഅ്തികാഫ്. ഒരിക്കൽ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമ ചോദിക്കപ്പെട്ടു, ഋതുമതിയായ ഒരു സ്ത്രീ എനിക്ക് ഇഅ്തികാഫിലായിരിക്കെ സേവനം ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ വലിയ അശുദ്ധിയുള്ള സ്ത്രീ എന്നോട് അടുക്കാൻ പാടുണ്ടോ? ഇതാണ് ഉർവയോടൊരാൾ ചോദിച്ചത്. അപ്പോൾ അതിന് ഉർവ പറഞ്ഞ മറുപടി, കുല്ലു ദാലിക അലയ്യ ഹയ്യനുൻ, അതെല്ലാം സാധ്യമാണ്. വകുല്ലു ദാലിക തഖ്ദുമുനി, ഋതുമതിയും വലിയ ശുദ്ധിയുള്ളവരും എനിക്ക് ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്, സേവനം ചെയ്തിട്ടുണ്ട്. വലൈസ അല അഹദിം ഫി ദാലിക ബഅസുൻ, അതിൽ ഒരാൾക്കും ഒരു കുഴപ്പമില്ല. അഖ്ബറത്നി ആയിഷത്തു, അതാണ് നമ്മുടെ വിഷയം. ഉർവ പറയണം, ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? അന്നഹ കാന തുറജ്ജിലു റഅ്സ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഹായിദ്. മഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല ചീകി കൊടുത്തിട്ടുണ്ട് അവർ ഋതുമതിയായിരിക്കെ. വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഇദിൻ മുജാവിറുൻ ഫിൽ മസ്ജിദ്, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിൽ മുജാവിറാണ്. മുജാവിർ എന്ന് പറഞ്ഞാൽ ഇഅ്തികാഫിരിക്കുന്നവൻ. യുദിനി ലഹ റഅ്സഹു വഹിയ ഫി ഹുജ്റതിഹ ഫതുറജ്ജിൽഹു വഹിയ ഹായിദ്. മസ്ജിദിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തല ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹുജ്റയിലായിരിക്കെ, വീട്ടിൻ്റെ ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട് അതിൻ്റെ മുറ്റത്തുള്ള ഹുജ്റ, അതിൽ നിന്നാണ് മസ്ജിദിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഹുജ്റയിലാണ്. അവിടേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തല തൂക്കിയിട്ട് കൊടുക്കും. ഫതുറജ്ജിൽഹു, അപ്പം മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ചീകി കൊടുക്കും. വഹിയ ഹായിദ്,

0: അവർ ഋതുമതിയായിരിക്കെ. ഞാനിത് കൊണ്ടുവന്നത് ഒക്കൂഫ് ഇഴ്തികാഫ് ജിവാർ എന്നൊക്കെ പറയുന്നത് നിയത്തോടുകൂടി മസ്ജിദിൽ ഒരു പ്രത്യേക രീതിയിൽ താമസിക്കുന്നതിന് പറയുന്ന വിവിധ പേരുകളാണ്. അതിൽ നിന്നുള്ള നാമമാണ് ഇവിടെ ആക്കിഫൂൻ, ഇഴ്തികാഫിരിക്കുന്നവർ എന്നർത്ഥത്തിൽ പ്രയോഗം വന്നത്. വ അൻതും ആക്കിഫൂന ഫിൽ മസ്ജിദ്, മസ്ജിദിൽ നിങ്ങൾ ഇഴ്തികാഫിരിക്കുന്നവരായിരിക്കെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ ഇഴ്തികാഫിരിക്കേണ്ട ഇടം അത് മസ്ജിദാണ്. വലാ തുബാശിറൂഹുന്ന വ അൻതും ആക്കിഫൂന ഫിൽ മസാജിദ് എന്നത് ഈ പ്രയോഗങ്ങൾ ചില മസ്അലകളെ അറിയിക്കുന്നു. ഈ ഒരു അനുബന്ധം അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചത് എന്തിന്? ഇതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഫൽ ആന ബാശിറൂഹുൻ, നോമ്പിൻ്റെ രാവുകളിൽ നിങ്ങൾ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടുക, അത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അതിൽ നിങ്ങൾക്ക് ഇളവുണ്ട്. അപ്പോൾ ആളുകൾ നോമ്പുകാരായിരിക്കെ ഇഴ്തികാഫിൽ കഴിയുന്നവരുണ്ടാകുമല്ലോ. ഇഴ്തികാഫ് വലിയ പുണ്യമാണ്. ഇഴ്തികാഫ് നോമ്പിൻ്റെ പകലിലും രാവിലുമൊക്കെ തുടരുന്ന ഇബാദത്താണ്. അപ്പോൾ റമദാൻ്റെ രാവിൽ ഭാര്യമാരെ പ്രാപിക്കാൻ ഇളവ് അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിച്ചു. ഫൽ ആന ബാശിറൂഹുൻ, അപ്പം മുഅ്തകിഫ് ഇഴ്തികാഫ് ഇരിക്കുന്നവനും ആ ഇളവുണ്ടെന്ന് ധരിച്ച് ഇഴ്തികാഫിൻ്റെ സമയം ഭാര്യമാരെ പ്രാപിക്കാൻ ആളുകൾ തുനിഞ്ഞേക്കും. പക്ഷേ ഇഴ്തികാഫിൽ അതിൻ്റെ സമയം ഭാര്യമാരെ പ്രാപിക്കാൻ പാടുള്ളതല്ല. അതിനാലാണ് അള്ളാഹു സുബ്ഹാനഹു തആല വലാ തുബാശിറൂഹുൻ എന്ന് ഇവിടെ ഈ ഒരു വിലക്ക് അവതരിപ്പിച്ചത്. ഇഴ്തികാഫ് ഒരു വ്യക്തി തൻ്റെ ശരീരത്തെ ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ അള്ളാഹുവിനുള്ള ഇബാദത്തിന് ഏൽപ്പിക്കലാണ്. അള്ളാഹുവിനോടുള്ള സാമീപ്യം കാംക്ഷിച്ചുകൊണ്ട് ഭൗതിക ചിന്തകളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് അള്ളാഹുവിനോടുള്ള സാമീപ്യം. ഇഴ്തികാഫ് ഇരിക്കുന്നവൻ അള്ളാഹുവിന് വേണ്ടി ഇഴ്തികാഫ് ഇരിക്കുന്നു എന്ന നിയ്യത്തിൽ മസ്ജിദിൽ തൻ്റെ സമയം നിസ്കാരത്തിൽ, ദിക്റിൽ, ദുആയിൽ, ഖുർആൻ പാരായണത്തിൽ മലക്കുകളെപ്പോലെ വിലക്കുകളൊന്നും ഇല്ലാതെ കൽപ്പിച്ചത് അനുഷ്ഠിച്ച് ലാ യഅസൂന അല്ലാഹ മാ അമറഹു വയഫ്അലൂന മാ യുമറൂൻ എന്ന് പറഞ്ഞതുപോലെ, വയുസബ്ബിഹൂന ലൈല വന്നഹാർ ലാ യഫ്തുറൂൻ, രാവിലും പകലിലും തസ്ബീഹിൽ ദിക്ർ ദുആകളിൽ മടുപ്പ് കാണിക്കാതെ ക്ഷീണം പ്രകടിപ്പിക്കാതെ ആരാധനയിൽ സജീവരായി കഴിയുക, അതാണ് ഇഴ്തികാഫ് തേടുന്നത്. ഇഴ്തികാഫ് ഇരിക്കുന്നവൻ ചെയ്യേണ്ടുന്ന അമലുകൾ, ഇഴ്തികാഫ് ഇരിക്കേണ്ടുന്നവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇഴ്തികാഫ് ഇരിക്കേണ്ട ഇടം, ഇഴ്തികാഫിൻ്റെ പുണ്യം, ഇതൊക്കെ തേടുന്ന വചനമാണ് വലാ തുബാശിറൂഹുന്ന വ അൻതും ആകിഫൂന ഫിൽ മസാജിദ്. അതുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ ആയത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 37 നോമ്പ് പൂർത്തിയാക്കേണ്ടത് എങ്ങനെ, ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇനി ക്ലാസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം.
2: ചോദ്യം 1, നോമ്പ് പൂർത്തിയാക്കേണ്ടത് എങ്ങനെ? ചോദ്യം 1, വലാ തുബാശിറൂഹുന്ന ഇവിടെയുള്ള വാവ് ഏത് തരത്തിലുള്ളതാണ്? ഓപ്ഷൻ എ വാവുൽ ഹാൽ, ഓപ്ഷൻ ബി വാവുൽ അത്തുഫ്, ഓപ്ഷൻ സി വാവുൽ ഖസം. ചോദ്യം 2, ഒരു നോമ്പ് അവസാനിപ്പിക്കാതെ അടുത്ത ദിവസത്തേക്കും തുടർച്ചയായി നോമ്പ് തുടരുന്നതിന് പറയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ തതാബു സിയാം, ബി അൽ ഇംസാഖ്, സി അസ്സൗമു വിസാലുൻ. ചോദ്യം 3, അതഖ്ദുമുനി അൽ ഹാഇദു ഔ തദുനൂമിന്നി അൽ മർഅതു വഹിയ ജുനുബുൻ. ഹൈലുള്ള സ്ത്രീക്ക് എനിക്ക് സേവനം ചെയ്യാമോ, അല്ലെങ്കിൽ ജനാബത്തുള്ള സ്ത്രീക്ക് എൻ്റെ അടുത്ത് വരാമോ? ഇഴ്തികാഫുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം ആരോടാണ് ചോദിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ഉർവത്ത് ബിൻ സുബൈർ, ബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, സി സഈദ് ബിൻ മുസയ്യിബ്.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: نور على مر الزمان تألقا وأضاء للدنيا طريقا.
5: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്? അതിന്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
6: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഇകളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്ത്.
9: أعوذ بالله من الشيطان الرجيم

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ പ്രശസ്ത ഖാരി വദീ അൽ യമാനി സൂറത്ത് യൂസുഫ് 50-ാമത്തെ ആയത്ത് മുതൽ സൂറത്ത് ഇബ്രാഹിം 52-ാമത്തെ വചനം വരെ പാരായണം നിർവഹിക്കുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രശസ്ത ഖാരി വദീ അൽ യമാനിയുടെ ഖുർആൻ പാരായണം. സൂറത്ത് യൂസുഫ് 50 മുതൽ സൂറത്ത് ഇബ്രാഹിം 52 വചനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വചനം 234. വല്ലദീന, യാതൊരു കൂട്ടർ, യുതവഫൗന, അവർ മുഴുവനുമായി പിടിച്ചെടുക്കപ്പെടുന്നു, മരിക്കുന്നു, മിങ്കും നിങ്ങളിൽ നിന്ന്, വയദറൂന,

അവർ വിട്ടേക്കുകയും ചെയ്യുന്നു. അസ്വാജൻ, ഇണകളെ, ഭാര്യമാരെ, യതറബ്ബസ്ന, ആ സ്ത്രീകൾ കാത്തിരിക്കണം, ബി അൻഫുസിഹിന്ന, അവരുടെ ദേഹങ്ങളുമായി, സ്വന്തങ്ങളും കൊണ്ട്, അർബഅത അഷ്ഹുരിൻ, നാലു മാസങ്ങൾ, വഅശ്റ, ഒരു പത്തും, പത്തു ദിവസവും, ഫഇദാ ബലഗ്ന, എന്നിട്ട് അവർ എത്തിയാൽ, പ്രാപിച്ചാൽ, അജലഹുന്ന, അവരുടെ അവധി, ഫലാ ജുനാഹ, അപ്പോൾ തെറ്റില്ല, അലൈക്കും, നിങ്ങളുടെ മേൽ, ഫീമാ ഫഅൽന, അവർ ചെയ്യുന്നതിൽ, ഫീ അൻഫുസിഹിന്ന, അവരുടെ സ്വന്തം കാര്യങ്ങളിൽ, ദേഹങ്ങളെപ്പറ്റി, ബിൽ മഅറൂഫി, മര്യാദപ്രകാരം, ആചാരപ്രകാരം, വല്ലാഹു, അല്ലാഹു, ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി, ഖബീറുൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്.

0: നിങ്ങളിൽ നിന്ന് യാതൊരു കൂട്ടർ മരിക്കുകയും ഭാര്യമാരെ വിട്ടേച്ചു പോകുകയും ചെയ്യുന്നുവോ, അവരുടെ ശേഷം അവർ അഥവാ ആ ഭാര്യമാർ അവരുടെ ദേഹങ്ങളുമായി 4 മാസവും 1 10 അഥവാ 10 ദിവസവും കാത്തിരിക്കണം. എന്നിട്ട് അവർ തങ്ങളുടെ അവധി പ്രാപിച്ചാൽ അപ്പോൾ അവർ തങ്ങളുടെ ദേഹങ്ങളുടെ കാര്യത്തിൽ ആചാരമര്യാദയനുസരിച്ച് ചെയ്യുന്നതിൽ നിങ്ങളുടെ മേൽ തെറ്റില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
1: വചനം 234 വിശദീകരണം. തവഫ എന്നാൽ നിറവേറ്റുക, പൂർത്തിയാക്കുക, മുഴുവൻ എടുക്കുക എന്നൊക്കെയാണ് വാക്കർത്ഥം. ഒരാൾ മരണപ്പെടുന്നത് അയാളുടെ ആയുഷ്കാലം അള്ളാഹു പൂർത്തിയാക്കുമ്പോഴാണല്ലോ. അതുകൊണ്ട് മരണപ്പെടുക എന്ന ഉദ്ദേശത്തിൽ ആ ധാതുവിൽ നിന്നുള്ള പദങ്ങൾ ഉപയോഗിക്കപ്പെടുക സാധാരണമാണ്. മരണപ്പെടുക എന്ന അർത്ഥത്തിൽ കാലം കഴിഞ്ഞു, കാലഗതി പ്രാപിച്ചു എന്നും മറ്റും മലയാളത്തിൽ പറയപ്പെടാറുള്ളതുപോലെ അറബിയിലുള്ള ഒരു പ്രയോഗമാണിത്. അഷിർ എന്ന വാക്കിന് 10 എന്ന വാക്കർത്ഥമുള്ളുവെങ്കിലും ഉദ്ദേശ്യം 10 ദിവസം എന്നാകുന്നു. ദിവസങ്ങളാണ് ഉദ്ദേശ്യമെന്ന് മനസ്സിലാക്കാവുന്ന സന്ദർഭങ്ങളിൽ എണ്ണം പറഞ്ഞു മതിയാക്കൽ അറബിയിൽ പതിവുള്ളതാണ്. അധ്യായം 20 വചനം 103 ഇങ്ങനെ ഉപയോഗിച്ചു കാണാം. ഭർത്താക്കൾ കാലഗതി പ്രാപിക്കുമ്പോൾ അവരുടെ ഭാര്യമാർ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കേണ്ടതുണ്ട്. അതുകഴിഞ്ഞാൽ അവർക്ക് സദാചാര മര്യാദകൾക്ക് വിരുദ്ധമല്ലാത്ത വിധം അവരുടെ ഭാവി കാര്യം തീരുമാനിക്കാവുന്നതാണ്. അതിൽ അവരെ മുടക്കം ചെയ്യാൻ പാടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഭർത്താക്കളെ സ്വീകരിക്കുകയോ തൽക്കാലം വിവാഹം വേണ്ടെന്ന് വെക്കുകയോ യുക്തം പോലെ ചെയ്യാം എന്ന് സാരം. ഇദ്ദാ കാലങ്ങളിൽ വിവാഹവും വിവാഹാലോചനയും വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഭർത്താവിൻ്റെ മരണത്തെ തുടർന്നുള്ള ഈ ഇദ്ദയിൽ സൗന്ദര്യാലങ്കാരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതും വിലക്കപ്പെട്ടിരിക്കുന്നു. വിലക്കുകളെല്ലാം ഇദ്ദയോടൊപ്പം അവസാനിക്കുന്നു. ഭർത്താവ് മരണപ്പെട്ടാൽ 1 കൊല്ലം വരെ സ്ത്രീകൾ അതിദയനീയമായ നിലയിൽ ദുഃഖാചരണം നടത്തുന്ന സമ്പ്രദായമായിരുന്നു ജാഹിരിയ കാലത്തുണ്ടായിരുന്നത്. അതുവരെ നിന്ദ്യവും മലിനവുമായ വസ്ത്രം ധരിച്ച് കൂട്ടുകുടുംബങ്ങളുമായി സമ്പർക്കം പാടില്ലാതെ വല്ല കുടിലിലോ മറ്റോ വീട്ടുമൃഗങ്ങൾ കണക്കെ കഴിഞ്ഞുകൂടേണ്ടിയിരുന്നു. അതോടൊപ്പം കുറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആചരിക്കുകയും വേണ്ടിയിരുന്നു. ഇസ്ലാമാകട്ടെ ഇദ്ദയുടെ കാലം അതിൻ്റെ 1/3 ചുരുക്കുകയും ദുഃഖാചരണത്തിലെ നിരർത്ഥകമായ മാമൂലുകളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു. സൗന്ദര്യാലങ്കാരങ്ങളിൽ നിന്നും വിവാഹാലോചനകളിൽ നിന്നും ഒഴിവായാൽ മതിയെന്നും നിശ്ചയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീയും തന്നെ ഭർത്താവിൻ്റെ പേരിൽ 4 മാസവും 10 ദിവസവുമല്ലാതെ മറ്റാരെങ്കിലും മരണപ്പെട്ടതിൻ്റെ പേരിൽ 3 ദിവസത്തിലധികം ദുഃഖാചരണം നടത്തുന്നത് അനുവദനീയമാകുകയില്ല. ബുഖാരി മുസ്ലിം. ഭർത്താവിൻ്റെ മരണത്തെ തുടർന്നുള്ള ഇദ്ദ 4 മാസവും 10 ദിവസവുമാണെന്നുള്ളതിൽ സ്ത്രീകളുടെ ചെറുപ്പവലിപ്പമോ സംയോഗം നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നോ മറ്റോ ഉള്ള വ്യത്യാസമൊന്നുമില്ലെന്നാണ് ആയത്തിൽ നിന്ന് വരുന്നത്. വിശദാംശങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട് താനും. എന്നാൽ ഈ വിധിയിൽ നിന്ന് ഗർഭിണികൾ ഒഴിവാണെന്നും അവരുടെ ഇദ്ദ ഗർഭം പ്രസവിക്കുന്നതുവരെ മാത്രമാണെന്നും സൂറത്തു ത്വലാഖ് 4-ാം വചനത്തിൽ നിന്ന് വ്യക്തമാണ്. സഅദ് ഇബ്നു ഖൗല റളിയല്ലാഹു അൻഹു മരണമടയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുബൈഇയ്യ ഗർഭിണിയായിരുന്നുവെന്നും അധികം താമസിയാതെ അവർ പ്രസവിക്കുകയും അതോടെ അവരുടെ ഇദ്ദ അവസാനിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധി കൊടുക്കുകയും ചെയ്തുവെന്നും ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വിവാഹമോചനത്തിനും ഭർത്താവിൻ്റെ മരണത്തിനും ശേഷം സ്ത്രീകൾ ഇദ്ദ ആചരിക്കുവാൻ നിയമിച്ചതിലടങ്ങിയ ഒരു പ്രധാന ഉദ്ദേശ്യം അവർക്ക് ഗർഭമുണ്ടോ എന്നറിയുകയാണ്. അതാകട്ടെ സാധാരണഗതിയിൽ 3-4 മാസം കൊണ്ട് അറിയപ്പെടുകയും ചെയ്യും. എന്നിരിക്കെ 4 മാസവും 10 ദിവസവും എന്ന് ഇവിടെ ഇദ്ദകാലം കൃത്യമായി നിയമിച്ചതിൻ്റെ രഹസ്യമെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹുവിനറിയാം എന്നു മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ നമസ്കാരത്തിൻ്റെ എണ്ണം, ജക്കാത്തിൻ്റെ തോത്, ചില ദിക്റുകളുടെ എണ്ണം എന്നിങ്ങനെ പലതിൻ്റെയും നിർണയത്തിലടങ്ങിയ യുക്തിരഹസ്യം നമുക്കറിഞ്ഞുകൂടാത്തതായുണ്ട്. ചിലതിൽ ചില തത്വങ്ങൾ അടങ്ങിയതായി ഊഹിക്കുവാൻ നമുക്ക് കഴിയുമെന്നല്ലാതെ വസ്തുനിഷ്ഠമായി അവയെപ്പറ്റി തീരുമാനിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് തഅബ്ബുദി അഥവാ ആരാധനപരമായ കാര്യം എന്ന് പറയപ്പെടുന്നു. ഈ ഇദ്ദയോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അടുത്ത വചനത്തിൽ അള്ളാഹു തുടർന്ന് പറയുന്നു.
0: വചനം 235. വല ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ തെറ്റില്ല. ഫീമ, യാതൊന്നിൽ, ഒരു കാര്യത്തിൽ. അർറൽതും ബിഹി, അതിനെപ്പറ്റി നിങ്ങൾ സൂചന നൽകി. മിൻ ഖിത്ബതി, വിവാഹാർത്ഥന സംബന്ധിച്ച്. അന്നിസാഇ, ആ സ്ത്രീകളുടെ. ഔ അക്നന്തും, അല്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചുവെച്ചു, മറച്ചുവെച്ചു. ഫീ അൻഫുസികും, നിങ്ങളുടെ സ്വന്തങ്ങളിൽ, മനസ്സുകളിൽ. അലിമല്ലാഹു, അല്ലാഹുവിനറിയാം. അന്നകും, നിങ്ങളാകുന്നു എന്ന്. സതദ്കുറൂനഹുന്ന, വഴിയെ നിങ്ങൾ അവരെ ഓർമ്മിക്കും. വലാക്കിൻ, എങ്കിലും. ലാ തുവാഇദൂഹുന്ന, നിങ്ങൾ അവരോട് വാഗ്ദാനം നടത്തരുത്. സിറൻ, രഹസ്യമായി, സ്വകാര്യത്തിൽ. ഇല്ലാ അൻതഖൂലു, നിങ്ങൾ പറയുന്നതൊഴികെ. ഖൗലൻ, വല്ല വാക്കും. മഅറൂഫൻ, മര്യാദയായ, മിതമായ. വലാ തഅസിമു, നിങ്ങൾ തീർച്ചപ്പെടുത്തുകയും അരുത്, ഉറപ്പിക്കുകയും അരുത്. ഉഖ്ദത നികാഹി, വിവാഹബന്ധത്തെ. ഹത്താ യബ്ലുഗ, എത്തുന്നതുവരേക്ക്. അൽ കിതാബ, നിയമം, രേഖ. അജലഹു, അതിൻ്റെ അവധി. വഅലമു, അറിയുകയും ചെയ്യുവിൻ. അന്നല്ലാഹ യഅലമു, അല്ലാഹു അറിയുന്നതാണെന്ന്. മാ ഫീ അൻഫുസികും, നിങ്ങളുടെ മനസ്സുകളിലുള്ളത്. ഫഹ്ദറൂഹു, അതിനാൽ നിങ്ങളവനെ ശ്രദ്ധിച്ചു കാക്കുവിൻ. വഅലമു, അറിയുകയും ചെയ്യുക. അന്നല്ലാഹ, അല്ലാഹു ആകുന്നു എന്ന്. ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവൻ. ഹലീമുൻ, സഹനശീലൻ.

0: ആ സ്ത്രീകളുടെ വിവാഹാർത്ഥന സംബന്ധിച്ച് നിങ്ങൾ വല്ലതും സൂചന നൽകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിൽ ഒളിച്ചു വെക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങളുടെ മേൽ തെറ്റില്ല. നിങ്ങൾ വഴിയെ അവരെ ഓർത്തേക്കുന്നതാണെന്ന് അല്ലാഹുവിനറിയാം. എങ്കിലും നിങ്ങൾ അവരോട് രഹസ്യമായി ഒരു വാഗ്ദാനം നടത്തരുത്. നിങ്ങൾ മര്യാദയുള്ള വല്ല വാക്കും പറയുക എന്നുള്ളതല്ലാതെ നിയമം അതിൻ്റെ അവധിയിലെത്തുന്നതുവരേക്കും വിവാഹബന്ധം നിങ്ങൾ തീർച്ചപ്പെടുത്തുകയും ചെയ്യരുത്. അല്ലാഹു നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അറിയുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ആകയാൽ നിങ്ങൾ അവനെ ശ്രദ്ധിച്ചു കാത്തുകൊള്ളുവീൻ. അല്ലാഹു വളരെ പൊറുക്കുന്നവനും സഹനശീലനുമാണെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുവീൻ.
1: വചനം 235 വിശദീകരണം. കിതാബ് അഥവാ നിയമം കൊണ്ട് ഇവിടെ വിവക്ഷ ഇദ്ദയാകുന്നു. ഭർത്താക്കളുടെ മരണത്തെ തുടർന്ന് ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകളുടെ നിശ്ചിതകാലം അവസാനിക്കും മുമ്പായി അവരോട് വിവാഹാഭ്യർത്ഥന നടത്തുകയോ വിവാഹത്തെക്കുറിച്ച് രഹസ്യമായി വല്ല വാഗ്ദാനങ്ങളും നടത്തുകയോ ഇദ്ദ കഴിഞ്ഞാൽ വിവാഹം കഴിക്കാമെന്ന് നിശ്ചയം ചെയ്യുകയോ പാടില്ലെന്ന് അള്ളാഹു ഈ വചനം മുഖേന കൽപ്പിക്കുന്നു. എന്നാൽ സംഗതി തുറന്നു പറയാതെ വല്ല സൂചനാവാക്കും പറയുകയോ ഇദ്ദ കഴിഞ്ഞാൽ വിവാഹം കഴിക്കാമെന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നതിന് വിരോധമില്ലെന്നും പ്രസ്താവിക്കുന്നു. ഈ വിഷയത്തിൽ മടക്കിയെടുക്കുവാൻ സാധ്യമല്ലാത്ത നിലക്കുള്ള വിവാഹമോചനത്തെ തുടർന്ന് ഇദ്ദ ആചരിക്കുന്നവരും ഭർത്താവിൻ്റെ മരണശേഷം ഇദ്ദയിലിരിക്കുന്നവരും ഒരുപോലെയാകുന്നു. എന്നാൽ മടക്കിയെടുക്കുവാൻ സാധ്യതയുള്ള വിവാഹമോചനത്തിൻ്റെ ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകളോട് മേൽപ്പറഞ്ഞ പ്രകാരമുള്ള സൂചന പോലും പാടില്ല. കാരണം അവളെ മടക്കിയെടുക്കുവാൻ അവളുടെ ഭർത്താവിന് എപ്പോഴും അവകാശമുള്ളതുകൊണ്ട് ആ അവകാശത്തിന് നേരെയുള്ള ഒരു കയ്യേറ്റമായിരിക്കും അത്. അള്ളാഹുവിൻ്റെ നിയമാതിർത്തികളെ ലംഘിക്കാതെ കാത്തുസൂക്ഷിക്കുന്നത് സംബന്ധിച്ച താക്കീതുകളാണ് ആയത്തിൻ്റെ അവസാന ഭാഗത്തിൽ കാണുന്നത്.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തഫ്സീർ അമാനി.
3: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ അവതരിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ,

وسبحوه بكرة وسبحوه بكرة وسبحوه بكرة وسبحوه بكرة

ബുക്റതൗ വ അസീലാ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 457-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 457-ാമത്തെ പേജ് കൂടി പാരായണം ചെയ്തു. പാരായണം അഷേഖ് സഅദ് അൽഗാമിദി.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ. അത്തഹ്സീൻ. അത്തഹ്സീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 20 മുതൽ 25 കൂടിയ വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ എന്തെല്ലാം തെറ്റുകളാണ് വരുന്നത് നമ്മൾ ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചിരുന്നത്. ഇതിലെ ബാക്കി ഭാഗം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മാത്രമാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കുന്നത്. 20 മുതൽ 25 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

കസ്വരീം. ഇവിടെ 20-ാമത്തെ ആയത്തിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ അസ്ബഹത്ത് കസ്വരീം അല്ല, ഫ അസ്ബഹത്ത് കസ്വരീം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വന്ന തെറ്റുകൾ നമുക്ക് നോക്കാം. ഫ അസ്ബഹത്ത് ഒന്ന്, സ്വാദിന് പകരം സീന്, ഹ എന്ന അക്ഷരത്തിന് പകരം ഹ, അതുപോലെ ത എന്ന അക്ഷരത്തിന് നമ്മൾ കൽക്കല ചെയ്യുന്നു. കസ്വരീം എന്നതിന് സ്വാദിന് പകരം സീന്. പ്രധാനമായിട്ടും 4 തെറ്റുകൾ ഈ രണ്ട് പദത്തിൽ വന്നു. അപ്പോൾ കസ്വരീം ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ഫതനാദൌ മുസ്ബിഹീൻ, ഇവിടെ തെറ്റു വരുന്നുവെങ്കിൽ മുസ്ബിഹീൻ എന്ന പദത്തിലായിരിക്കും, സ്വാദിന് പകരം സീന്. അതുപോലെ ഹ മുസ്ബിഹീൻ, ഹ എന്ന അക്ഷരത്തിന് പകരം മുസ്ബിഹീൻ, ഇങ്ങനെ അതും തെറ്റാണ്. ഫതനാദൌ മുസ്ബിഹീൻ, മുസ്ബിഹീൻ സ്വാദിനെ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം, ഓതണം. സ്വാദ് ഹറൂഫുൽ ഇസ്തിഇലായിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് പൊങ്ങി വരുന്ന, ഉയർന്നു വരുന്ന രൂപത്തിലാവണം. ഇനി 22-ാമത്തെ ആയത്തിൽ അനിഗ്ദു അലാ ഹർഫിക്കും ഇൻ കുന്തും സ്വാരിമീൻ. ഇവിടെ ഓതിപ്പോകുമ്പോൾ അനിഗ്ദു അലാ ഹർസിക്കും ഇൻ കുന്തും സ്വാരിമീൻ. അനിഗ്ദു ഗൈന് ക്ലിയർ അല്ല, അലാ ഹർസിക്കും ഉണ്ടോ, അലാ ഹർസിക്കും സ എന്ന അക്ഷരത്തിന് പകരം സീന്. അതുപോലെ തന്നെ ഇൻ കുന്തും ഇഖ്ഫാ ബിഗുന്ന ചെയ്യണം. സ്വാരിമീൻ എന്നതിലെ സ്വാദ് അവിടെ സോരിമീൻ എന്നാണ് പറയുക, സോരിമീൻ ഉണ്ടോ, മലയാളത്തിലെ സോ എന്ന ശബ്ദം. സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരണം, അതാണതിൻ്റെ പ്രധാനപ്പെട്ട സ്വിഫത്ത്. അതില്ല എങ്കിൽ പിന്നെ സീനാകും. അപ്പോൾ സ്വാരിമീൻ, സ്വാരിമീൻ. അനിഗ്ദു അലാ ഹർഫിക്കും ഇൻ കുന്തും സ്വാരിമീൻ. ഇൻ കുന്തും, രണ്ട് ഇഖ്ഫാ ബിഗുന്നയാണത്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. 23-ാമത്തെ ആയത്തിൽ ഫൻതലഖു വഹും യതഖാഫതൂൻ. ഫൻത ഇഖ്ഫാ ബിഗുന്ന, തലഖു ത്വാഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഖാഫ് തലഖു. ഫൻതലഖു, ഫൻതലഖു വഹും ഇഖ്ഫാവും ബിഗുന്ന, അതുപോലെ ത്വാ ഖാഫ് ഈ രണ്ട് അക്ഷരം. ഫൻതലഖു അല്ല, ഫൻതലഖു അല്ല, ഫൻതലഖു. വഹും യതഖാഫതൂൻ, യതഖാ ആണോ, യതഖാഫതൂൻ, ഖാഇനെ സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കണം. യതഖാഫതൂൻ.

ഇരുപത്തിനാലാം അധ്യായത്തിൽ അൻ ലാ യദുഖുലന്നഹ, അൻ ലാ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമ് വന്നാൽ നൂനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ അല്ല എന്നാണ് പറയേണ്ടത്. അല്ലാ യദുഖുലൻ, അൻ ലാ അല്ല, അൻ ലാ എന്നല്ല വായിക്കേണ്ടത്, അല്ലാ യദുഖുലന്നഹ. അത് ശ്രദ്ധിച്ചിരിക്കണം. യദുഖുലന്നഹ, യദുഖുലന്നഹ, ഖ ഇന് ദമ്മാണ്. യദുഖുലന്നഹ അല്യൗമ, യദുഖുലന്നഹ അല്യൗമ അല്ല, യദുഖുലന്നഹ അല്യൗമ, ലൗമ അല്ല, യൗമ, യദുഖുലന്നഹ അല്യൗമ. അതും ശ്രദ്ധിക്കുക. അലൈക്കും മിസ്കീൻ, മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. ഇത് ഖമുതമാസിലൈനി സുഗൈർ. അലൈക്കും മിസ്കീൻ വഗദൗ, വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. ഇവിടെ വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ എന്ന് പറയുമ്പോൾ ഖൈൻ മാറുന്നു. അതുപോലെ ഹർദിൻ ഒരു കൃത്യമല്ല, കേൾക്കാനൊരു ഭംഗിയില്ലാത്ത രൂപത്തിൽ ഖാദിരീൻ പകരം ഖാദിരീൻ ഉണ്ട. ഈ രൂപത്തിലൊക്കെ പ്രധാനമായിട്ടും അപ്പോൾ നമുക്ക് വരുന്ന തെറ്റുകൾ അക്ഷരങ്ങളുടെ മഖ്റജ് മാറുക എന്നുള്ളതാണ്. മഖ്റജ് മാറുന്നതിനനുസരിച്ച് അക്ഷരം തന്നെ മാറിപ്പോകുന്നു. ഇപ്പോൾ ഖാഫിൻ്റെ മഖ്റജ് മാറി ക്യാഫായാൽ എന്തായി, അർത്ഥം തന്നെ മാറും. അതുപോലെ എത്രയോ ഖൈന് പകരം ഐന്, വഅദൗ വഅദൗ അലാ ഹർദിൻ, ഇങ്ങനെയൊക്കെ ധാരാളം തെറ്റുകളാണ് നമ്മുടെയൊക്കെ പാരായണത്തിൽ ഉണ്ടാവുക. അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ ഓതുവാൻ പരമാവധി ശ്രമിക്കണം. ഒന്നുകൂടെ ഈ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം. فأصبحت

0: സൂറത്തുൽ ഖലമിലെ 20 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. തെറ്റുകൾ കൂടാതെ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അതിനുള്ളൊരു കഴിവ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 20 മുതൽ 25 കൂടിയ വചനങ്ങൾ പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദു ശുക്കൂർ.
2: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
3: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
2: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുറാനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 തൊട്ട് രാവിലെ 8 വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം. പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം. പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലിടുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ, സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബുറൂജിൻ്റെ പാരായണമാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് സുദ്ദീഖ് അൽ മിൻഷാവി.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഈ എപ്പിസോഡിൽ സൂറത്തുൽ ജാസിയ, സൂറ അൽ അഹ്ഖാഫ്, സൂറത്ത് മുഹമ്മദ്, സൂറ അൽ ഫത്ത്, സൂറത്തുൽ ഹുജറാത്ത് ഈ അധ്യായങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് അൽ അജ്മി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

يوم القيامة وهم عن دعائهم غافلون وإذا

ويجركم من عذاب أليم. ومن لا يجب داعي الله فليس بمعجز في الأرض.

0: هل يهلك إلا القوم الفاسقون؟
1: بسم الله الرحمن الرحيم.

0: والأرض والله بصير بما تعملون.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അല്ലാജ്മി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ്. സൂറത്തുൻ നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് പ്രക്ഷേപണം ചെയ്യുന്നത്.
5: വചനം 21.
6: ഇന്ന ജഹന്നമ, നിശ്ചയമായും ജഹന്നം നരകം, കാനത്ത് അതാകുന്നു, മിർസ്വാദ പതിസ്ഥാനം കാത്തിരിക്കുന്നത് നിരീക്ഷണ സ്ഥലം.
7: ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദ,
6: നിശ്ചയമായും ജഹന്നം അഥവാ നരകം ഒരു പതിസ്ഥാനമാകുന്നു.
5: വചനം 22.
6: ലിത്തോഗീന, അതിക്രമികൾക്ക് ധിക്കാരികൾക്ക്, മആബ സങ്കേതം പ്രാപ്യസ്ഥാനം ആയിട്ട്.
7: ലിത്തോഗീന മആബ,
6: അതിക്രമകാരികൾക്ക് സങ്കേത സ്ഥലമായിക്കൊണ്ട്.
5: വചനം 23.
6: ലാബിസീന, താമസിക്കുന്ന കഴിഞ്ഞുകൂടുന്നവരായിക്കൊണ്ട്. ഫീഹ അതിൽ, അഹ്ഖോബ പല യുഗങ്ങൾ ദീർഘിച്ച കാലഘട്ടങ്ങൾ.
7: ലാബിസീന ഫീഹ അഹ്ഖോബ,
6: അതെ അതിൽ പല യുഗങ്ങൾ താമസിക്കുന്നവരായും കൊണ്ട്.
5: വചനം 24.
6: ലാ യദൂഖൂന, അവർ രുചി നോക്കുകയില്ല ആസ്വദിക്കുകയില്ല. ഫീഹ അതിൽ, ബർദൻ ഒരു തണുപ്പും, വലാ ശറാബൻ ഒരു പാനീയവുമില്ല.

0: വല്ല പാനീയമാകട്ടെ അവർ രുചി നോക്കുന്നതല്ല.
1: വചനം 25.
0: ഇല്ല ഹമീമൻ, അത്യുഷ്ണ ജലമല്ലാതെ, ചുട്ടുതിളക്കുന്ന ജലമല്ലാതെ. വഗസ്സാഖോ, ഗസ്സാഖും അഥവാ ദുർഗന്ധമുള്ള അതിശൈത്യ ജലവും.
2: ഇല്ല ഹമീമൻ വഗസ്സാഖോ,
0: അത്യുഷ്ണ ജലവും ദുർഗന്ധത്തോടെ ഒഴുകുന്ന അതിശൈത്യ ജലവുമല്ലാതെ.
1: വചനം 26.
0: ജസാ അൻ, പ്രതിഫലമായിട്ട്. വിഫാഖോ, യോജിച്ച, ഒത്തതായ.
2: ജസാ വിഫാഖോ,
0: അവർക്ക് യോജിച്ച പ്രതിഫലമെന്ന നിലക്ക്.
3: അതിരുവിട്ടിരുന്ന ധിക്കാരികളെ പതിയിരുന്ന് തേടിപ്പിടിക്കുന്ന സ്ഥലമത്രേ നരകം. അതിലെ കാവൽക്കാരായ മലക്കുകൾ അവിടെ പതിയിരിക്കുന്നുണ്ടാകും. പിന്നോക്കം പോകുന്നവരെയും തിരിഞ്ഞുപോകുന്നവരെയും അത് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. തദ്ഉമൻ അദ്ബറ വതവല്ല, അവരുടെ ഏകസങ്കേതമായ നരകത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും രക്ഷയില്ല. കണക്കറ്റ യുഗങ്ങൾ അഥവാ എന്നൊന്നും അവരതിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടിയിരിക്കുന്നു. അത്യുഗ്രമായ ഉഷ്ണത്തിനൊരു ശാന്തിയോ അസഹനീയമായ ദാഹത്തിന് ഒരു ശമനമോ പോലും അവർക്ക് ആസ്വദിക്കുവാൻ സാധ്യമല്ല. ദാഹത്തിന് ലഭിക്കുവാനുള്ളത് ഹമീം മാത്രമാകുന്നു. അതാകട്ടെ വായയും കുടലും വെന്തുരുകിപ്പോകുമാറുള്ള അത്യുഷ്ണജലം. തണുപ്പിന് ലഭിക്കുവാനുള്ളത് ഗസ്സാഖും. അതാണെങ്കിൽ നരകത്തിൽ നിന്ന് കിണ്ടൊഴുകുന്നതും ദുർഗന്ധവും അഴുക്കും നിറഞ്ഞതും നരകത്തിൻ്റെ ഉഷ്ണത്തെ വെല്ലുമാറു തണുപ്പുള്ളതും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ആമീൻ. ഈ രണ്ടിനെപ്പറ്റിയും സൂറത്ത് സാദ് 57 വിവരിച്ചത് ഓർക്കുക. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെയും കൽപ്പനകളെയും ധിക്കരിച്ച് അക്രമികളായി ഭൂമിയിൽ ജീവിതകാലം കഴിച്ചുകൂട്ടിയവർക്ക് പരലോകത്ത് വെച്ച് അവരുടെ അഭീഷ്ടത്തിനും ഇച്ഛക്കും ഘടകവിരുദ്ധമായ ഇത്തരം കടുത്ത ശിക്ഷകൾ നൽകുന്നത് തികച്ചും അനുയോജ്യം തന്നെയാണ് എന്നത്രേ 26 വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനെല്ലാം വിടയാക്കിയ അവരുടെ ചെയ്തികളെന്താണെന്ന് അള്ളാഹു എടുത്തുകാട്ടുന്നു.
1: വചനം 27.
0: ഇന്നഹും, നിശ്ചയമായും അവർ. കാനു ലായർജൂന, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹിസാബൻ, വിചാരണ, കണക്കുനോക്കൽ.
2: ഇന്നഹും കാനു ലായർജൂന ഹിസാബ,
0: നിശ്ചയമായും അവർ വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു.
1: വചനം 28.
0: വകദബു, അവർ വ്യാജമാക്കുകയും ചെയ്തു. ബി ആയാത്തിന, നമ്മുടെ ലക്ഷ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ. കിദബ, ഒരു വലിയ വ്യാജമാക്കൽ.
2: വകദബു ബി ആയാത്തിന കിദബ,
0: നമ്മുടെ ലക്ഷ്യങ്ങളെ അവർ ഒരു വല്ലാത്ത വ്യാജമാക്കൽ വ്യാജമാക്കുകയും ചെയ്തു. അഥവാ ഇതാണ് കാരണം.
1: വചനം 29.
0: വകുല്ല ശൈഇൻ, എല്ലാ കാര്യവും വസ്തുവും. അഹ്സൈനാഹു, നാം അതിനെ കണക്കാക്കിയിരിക്കുന്നു, തിട്ടപ്പെടുത്തിയിരിക്കുന്നു. കിതാബൻ, എഴുത്തായി, രേഖപ്പെടുത്തിക്കൊണ്ട്.
2: വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബ,
0: എല്ലാ കാര്യവും തന്നെ നാം എഴുതി രേഖപ്പെടുത്തി തിട്ടമാക്കി വെച്ചിരിക്കുന്നു.
1: വചനം 30.
0: ഫദൂഖു, ആകയാൽ ആസ്വദിക്കുവിൻ, രുചി നോക്കുവിൻ. ഫലൻ നസീദക്കും, ഇനി നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുന്നതേയല്ല. ഇല്ല അദാബ, ശിക്ഷയല്ലാതെ.
2: فذوقوا فلن نزيدكم الا عذابا.
0: ആകയാൽ ഹേ അതിക്രമകാരികളെ, രുചി നോക്കിക്കൊള്ളുവിൻ. ഇനി നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം വർദ്ധിപ്പിച്ചു തരുന്നതേയല്ല.
3: നരകക്കാരെ സംബന്ധിച്ചിടത്തോളം ഖത്താദ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യപ്പെട്ടതുപോലെ ഇതിലധികം ഗൗരവമേറിയ മറ്റൊരു

0: നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് ഭയഭക്തന്മാർക്കുണ്ട്. മഫാജ, വിജയം, ഭാഗ്യത്തിൻ്റെ സ്ഥലം.
1: ഇന്നലിൽമുത്തഖീന മഫാസ,
0: നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് വിജയം അഥവാ ഭാഗ്യസ്ഥാനം ഉണ്ട്.
2: വചനം 32.
0: ഹദായിഖ, അതായത് തോപ്പുകൾ. വഅഅ്നബ, മുന്തിരികളും.
1: ഹദായിഖ വഅഅ്നബ,
0: അതായത് തോപ്പുകളും മുന്തിരിവള്ളികളും.
2: വചനം 33.
0: വകവാഇബ, സ്ഥനം തുടിച്ച തരുണികളും. അത്റോബ, സമപ്രായക്കാരായ, ഇണയൊത്ത.
1: വകവാഇബ അത്റോബ,
0: സമപ്രായക്കാരായ സ്ഥനം തുടിച്ച തരുണികളും.
2: വചനം 34.
0: വകഇസൻ, കള്ളിന്റെ കോപ്പയും. ദിഹാഖോ, നിറഞ്ഞ, സമൃദ്ധമായ. കള്ളിന്റെ നിറഞ്ഞ കോപ്പകളും ഉണ്ട്.
2: വചനം 35.
0: ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. ഫീഹ, അതിൽ വെച്ച്. ലഗ്വൻ, ഒരു അനാവശ്യവും നിരർത്ഥവും. വലാ കിദാബ, വ്യാജമായതും ഇല്ല.
1: ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ,
0: അവിടത്തിൽ വെച്ച് വല്ല അനാവശ്യമാകട്ടെ വ്യാജ വാർത്തയാകട്ടെ അവർ കേൾക്കുന്നതല്ല.
2: വചനം 36.
0: ജസാഅൻ, പ്രതിഫലം, പ്രതിഫലമായിട്ട്. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന്. അതോഅൻ, സമ്മാനം, ദാനം. ഹിസാബ, കണക്കൊത്ത, മതിയായ, തികഞ്ഞ.
1: ജസാഅൻ മിർ റബ്ബിക അതോഅൻ ഹിസാബ,
0: നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത അഥവാ തികച്ചും മതിയായ സമ്മാനം.
2: വചനം 37.
0: റബ്ബുസ്സമാവാതി, അതായത് ആകാശങ്ങളുടെ രക്ഷിതാവ്. വൽ അർളി, ഭൂമിയുടെയും. വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും. അർ റഹ്മാൻ, പരമകാരുണികനായുള്ളവൻ. ലാ യംലിക്കൂന, അവർ അധീനമാക്കുകയില്ല, അവർക്ക് സാധ്യമാകുകയില്ല. മിൻഹു, അവനോട്. ഖിതോബ, അഭിമുഖ സംഭാഷണം, സംസാരം.

0: അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും രക്ഷിതാവിൻ്റെ പരമകാരുണ്യകനായുള്ളവൻ്റെ വക സമ്മാനം. അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് ആർക്കും സാധിക്കുകയില്ല.
1: വചനം 38.
2: യൗമയഖൂമു, നിൽക്കുന്ന ദിവസം. അർറൂഹു, റൂഹ്, ആത്മാവ്. വൽ മലായികത്തു, മലക്കുകളും. സഫൻ, അണിയായി. ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കുകയില്ല. ഇല്ല മൻ, യാതൊരുവനല്ലാതെ. അദിന ലഹു, അവന് അനുവാദം നൽകിയിരിക്കുന്നു. അർറഹ്മാൻ, പരമകാരുണികൻ. വഖാല, താൻ പറയുകയും ചെയ്തിരിക്കുന്നു. സവാബ, ശരിയായത്, നേരായുള്ളത്, ചൊവ്വായത്.

റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. അന്ന് പരമകാരുണ്യകനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തു.

0: അവനല്ലാതെ അവർ ആരും തന്നെ സംസാരിക്കുകയില്ല.
1: വ്യാജവാദികളുടെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 26-ാം വചനത്തിൽ യോജിച്ച പ്രതിഫലം അഥവാ ജസാഅം വിഫാഖ എന്നു പറഞ്ഞുവല്ലോ. ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെപ്പറ്റി ഇവിടെ പറഞ്ഞതു നോക്കുക. നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം അഥവാ ജസാഅം മിൻ റബ്ബിക എന്നും മതിയായ സമ്മാനം അഥവാ അത്താഅൻ ഹിസാബ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവക്കു സമാനമായ ശിക്ഷ മാത്രമായിരിക്കുമല്ലോ. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ പത്തിരട്ടിയും അതിലധികവുമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരുടെ പ്രതിഫലത്തെയും വ്യത്യസ്ത രൂപത്തിൽ വിശേഷിപ്പിച്ചതിൻ്റെ രഹസ്യം മനസ്സിലാക്കാവുന്നതാണ്. അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞേക്കുന്ന ആ ഭയങ്കര ദിനത്തിൽ തന്നെപ്പറ്റി എന്തു തീരുമാനമാണ് ലോക നേതാവ് തീരുമാനിക്കുന്നതെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തുനിൽക്കുന്ന ആ സ്തംഭനഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്കു സാധിക്കും? ഇല്ല, അവൻ അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടുവാൻ സാധ്യമല്ല. യൗമയഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അതു വന്നെത്തുന്ന ദിവസം ഒരാളും തന്നെ അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ സംസാരിക്കയില്ല. സൂറത്തുൽ ഹൂദ് 105. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ആർ ശുപാർശ ചെയ്യും. സൂറത്തുൽ ബഖറ 255. സംസാരിക്കുവാൻ അനുമതി ലഭിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് വഖാല സവാബ, ശരിയായത് പറയുകയും ചെയ്തു എന്ന വാക്യം മുഖേന അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അഥവാ ഇഹത്തിൽ വെച്ച് തൗഹീദിൻ്റെ വാക്യവും തദടിസ്ഥാനത്തിലുള്ള തത്വങ്ങളും സമ്മതിച്ചവർ. റൂഹും മലക്കുകളും അർറൂഹുവൽ മലായിക്ക എന്നു പറഞ്ഞുവല്ലോ. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നും മനുഷ്യാത്മാക്കളാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ജിബ്രീലിനെ പറ്റി റൂഹ് എന്ന് ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കാറുള്ളതാണ്. എങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടതുപോലെ ഇവിടെ മനുഷ്യാത്മാക്കളാണ് ഉദ്ദേശമെന്ന് വെക്കുന്നതാണ് കൂടുതൽ സന്ദർഭോചിതമായി കാണുന്നത്. അല്ലാഹു ആലം.
2: തഫ്സീർ അമാനി. സൂറത്തുൻ നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ ശബ്ദാവിഷ്കാരം നാം ശ്രവിച്ചത്. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങൾ. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: أصحاب السبت، وكان أمر الله مفعولا.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സൽസല, സൂറ അത്തക്കാസുർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 90 മുതൽ 92 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 90 മുതൽ 92 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി. ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أَمْ عِندَهُمْ خَزَائِنُ رَحْمَةِ رَبِّكَ الْعَزِيزِ الْوَهَّابِ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 9-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനത്തിൻ്റെ ഏകദേശം അർത്ഥം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അം ഇന്ദഹും ഖസാഇനു ഖസാഇനു റഹ്മത്തി റബ്ബിക്കൽ അസീസിൽ വഹാബ്. അം അഥവാ അതല്ല, ഇന്ദഹും അവരുടെ പക്കൽ ഉണ്ടോ, ഖസാഇനു ഭണ്ഡാരങ്ങൾ നിക്ഷേപങ്ങൾ, റഹ്മത്തി റബ്ബിക്ക നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിന്റെ, അൽ അസീസി പ്രതാപശാലിയായ, അൽ വഹാബ് വളരെ ദാനശീലനായ അഥവാ പ്രതാപശാലിയായ മഹാദാനശീലനായ നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യ ഭണ്ഡാരങ്ങൾ അവരുടെ പക്കലുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഹൽ അഅ്താഹുമുല്ലാഹു മഫാതിഹൽ ഖസാഇനി. അള്ളാഹു അവർക്ക് ഖജനാവുകളുടെ അതിൻ്റെ താക്കോലുകൾ അവർക്ക് നൽകിയിട്ടുണ്ടോ. വഖാല ലഹും, അവൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടോ, തസറഫു ഫിൽ മുൽക്കി, നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ആധിപത്യത്തിൽ നിങ്ങൾ ക്രയവിക്രയം ചെയ്തു കൊള്ളുക. മൻഷിഅത്തും വംനഉ മൻഷിഅത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾ നൽകിക്കൊള്ളുക, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾ തടഞ്ഞുകൊള്ളുക. വ അഇസ്സു മൻഷിഅത്തും വ അദില്ലു മൻഷിഅത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകുക, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ നിന്ദ്യന്മാരാക്കുക എന്നെങ്ങാനും അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ. അതാണ് ആ ചോദ്യത്തിലടങ്ങിയ പൊരുൾ. അൽ അസീസ് എന്ന് പറഞ്ഞാൽ അൽ ഗാലിബു അൽ ഖാഹിറു അല്ലദീ ലാ യുഗ്ലബു വലാ യുഖർ, എല്ലാത്തിനെയും അതിജയിക്കുന്നവൻ, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ, അതാണ് അതിൻ്റെ ഉദ്ദേശ്യം. അൽ വഹാബ് ഫഹുവല്ലദീ യഹബു ലിമൻ യശാഉ വ യംനഉ ലിമൻ യശാഉ. വഹാബ് എന്ന് പറഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നവൻ, താൻ ഉദ്ദേശിക്കുന്നവർക്ക് തടയുന്നവൻ. വ യൻസിഉൽ മുൽക മിമ്മൻ യശാഉ വഹുവല്ലദീ യുഇസ്സു മൻ യശാ വ യുദില്ലു മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പ്രതാപം നൽകുന്നു, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു നിന്ദ്യത നൽകുന്നു. അതിനെല്ലാം അതിൻ്റെ ഒക്കെ ഉടമസ്ഥനായിട്ടുള്ളവനാകുന്നു അല്ലാഹു എന്നർത്ഥം. സൂറത്തുൽ അൻആമിലെ 126-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത്ത. ആർക്കാണ് റിസാലത്ത് നൽകേണ്ടതെന്ന് അല്ലാഹുവിന് നന്നായിട്ടറിയാം. എവിടെയാണ് അത് എത്തിക്കേണ്ടത്, എവിടെയാണ് നൽകേണ്ടതെന്ന് അല്ലാഹുവിന് കൃത്യമായിട്ടറിയാം. അല്ലാമ സഅദി റഹ്മുള്ള അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫയുഅ്തൂന മിൻഹ മൻ ഷാഉ വയംനഊന മിൻഹ മൻ ഷാഉ. അവരുടെ വാക്ക്, അവരോടുള്ള ചോദ്യം അവർക്കുദ്ദേശിക്കുന്നവർക്ക് നൽകാൻ പറ്റിയ രൂപത്തിൽ, അവർക്കുദ്ദേശിക്കുന്നവർക്ക് തടയാൻ പറ്റിയ രൂപത്തിൽ അവരുടെ അടുക്കലാണോ ഇതിൻ്റെയൊക്കെ ഖജനാവുകൾ എന്നാണ് ചോദ്യം. ഐ ഹാദാ ഫദ്ലുഹുല്ലാഹു തആല വറഹ്മത്തുഹു വലൈസ ബിദാലിക ബിഐദീഹിം. ഇത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്, അല്ലാഹുവിൻ്റെ കാരുണ്യവുമാകുന്നു, അത് ആരുടെയും കൈകളിലല്ല എന്നതാണ് അതിൻ്റെ ഉദ്ദേശ്യം. ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ അൽ അസീസ് അല്ലദീ ലാ യുറാമു ജനാബുഹു അൽ വഹാബുല്ലദീ യുഅതീ മാ യുരീദു ലിമൻ യുരീദ്. എല്ലാത്തിനെയും മികച്ചു നിൽക്കുന്ന, എല്ലാ അർത്ഥത്തിലും പ്രതാപവാനായിട്ടുള്ളവൻ, അതേപോലെ തന്നെ ഏതും അല്ല ഉദ്ദേശിക്കുന്നതെന്തും നൽകാൻ കഴിവുള്ളവൻ, അവനാകുന്നു അൽ അസീസുൽ വഹാബ്. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഇസ്രായിലെ 101-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം. ഖുല്ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത റബ്ബി ഇദല്ല അംസക്തും ഖശ്യതൽ ഇൻഫാഖി വകാനൽ ഇൻസാനു ഖതൂറാ. ഖുൽ, നബിയെ പറയുക, ലൗ അൻതും, നിങ്ങളാണെങ്കിൽ, തംലികൂന ഖസാഇന റഹ്മത റബ്ബി, എന്റെ രക്ഷിതാവിന്റെ ഖജനാവുകളുടെ അത് അധീനമാക്കിയവൻ, എന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ അധീനമാക്കിയവർ നിങ്ങളാണെങ്കിൽ, ഇതല്ല അംസക്തും, നിങ്ങളത് പിടിച്ചു വെക്കുമായിരുന്നു, ഖശ്യതൽ ഇൻഫാഖ്, ചെലവഴിക്കാനുള്ള പേടി കാരണത്താൽ. കാരണം വക്കാനൽ ഇൻസാനു, മനുഷ്യനാകുന്നു, ഖതൂറ, അങ്ങേ അറ്റം ലുബ്ദ് കാണിക്കുന്നവനാകുന്നു. അല്ലാമ തബരി റഹ്മത പറയുന്നു, യഖൂലു തആല അം ഇൻദഹും ഇൻദ ഹാഉലാഇൽ മുശ്രിക്കീന അൽ മുൻകിരീന വഹിയല്ലാഹ് ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അള്ളാഹു വഹിയ നൽകിയതിനെ നിഷേധിക്കുന്ന, അതേപോലെ തന്നെ അള്ളാഹുൽ പങ്കു ചേർക്കുന്ന ആളുകൾ, അവർ അവരുടെ അടുക്കലാണെന്നാണോ എന്നാണോ വാദിക്കുന്നത്? ഖസാഇൻ റഹ്മത റബ്ബിക്, നിന്റെ രക്ഷിതാവിന്റെ ഖജനാവുകൾ, കാരുണ്യത്തിന്റെ ഖജനാവുകൾ. യഅനി മഫാതിഹ റഹ്മത റബ്ബിക് യാ മുഹമ്മദ്, അതായത് രക്ഷിതാവിന്റെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകളുടെ താക്കോലുകൾ അവരുടെ കൈവശമാണോ? അൽ അസീസു ഫി സുൽത്താനിഹി അൽ വഹാബു ലിമൻ യശാഉ മിൻ ഖൽഖിഹി, തന്റെ അധികാരത്തിൽ പ്രതാപവാനായിട്ടുള്ളവനും താൻ ഉദ്ദേശിക്കുന്ന തന്റെ സൃഷ്ടികൾക്ക് നൽകുന്നവനും, മാ യശാഉ മിൻ മുൽക്കിൻ വ സുൽത്താനിൻ വ നുബുവത്തിൻ, അത് രാജാധിപത്യമാകാം, അധികാരമാകാം, പ്രവാചകത്വമാകാം, താൻ ഉദ്ദേശിക്കുന്നത് താൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നവൻ. എന്നിട്ട് ഫയം നഊക യാ മുഹമ്മദ് മാ മന്നല്ലാഹു ബിഹി അലൈക മിൽ കറാമത്തി വ ഫദ്ദലക ബിഹി മിൻ റിസാല, താങ്കൾക്ക് അള്ളാഹു നൽകിയ നുബൂവത്തിന്റെ കാര്യത്തിൽ, റിസാലത്തിന്റെ കാര്യത്തിൽ അവർ താങ്കളെ ആ കാര്യത്തിൽ തടയുകയാണോ? അവരുടെ ഇഷ്ടാനുസരണമാണ് നൽകപ്പെടേണ്ടതെന്ന് അവർ വാദിക്കുകയാണോ എന്നാണ് ആ ചോദ്യത്തിന്റെ പൊരുൾ. ഇനി 10-ാമത്തെ വചനം, അംലഹും മുൽക്കു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫൽയർതഖൂ ഫിൽ അസ്ബാബ്. അംലഹും, അതോ അവർക്കുണ്ടോ അല്ലെങ്കിൽ അവർക്കാണോ, മുൽക്കു സമാവാതി, ആകാശങ്ങളുടെ ഭരണാധിപത്യം അല്ലെങ്കിൽ രാജത്വം, വൽ അർളി ഭൂമിയുടെയും, വമാ ബൈനഹുമാ അവയുടെ ഇടക്കുള്ളതിൻ്റെയും, ഫൽ യർത്തഖൂ എന്നാൽ അവർ കയറി ചെല്ലട്ടെ, ഫിൽ അസ്ബാബ് കാരണങ്ങളിൽ അല്ലെങ്കിൽ മാർഗങ്ങളിൽ, അഥവാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുടെ ഇടയിലുള്ളതിൻ്റെയും ഭരണാധിപത്യം അവർക്ക് ഉണ്ടോ, എന്നാൽ അവർ അതിൻ്റെ മാർഗങ്ങളിൽ കയറി നോക്കട്ടെ. അപ്പോ അവരുടെ വാദം കേട്ടാൽ തോന്നിപ്പോകും ഇതിലൊക്കെ അവർക്ക് വലിയ അധികാരമുണ്ട്, അവർക്ക് വല്ല സ്ഥാനങ്ങളുമുണ്ട് എന്ന്. അതാണ് അള്ളാഹുവിന്റെ വാക്യം. ഇമാം ഇബ്നു കസീർ എന്ന് പറയുന്നു, ഇൻ കാനലഹും ദാലിക, അങ്ങനെ വല്ലതും അവർക്കുണ്ടായിരുന്നെങ്കിൽ, ഫൽ യസ്അദു ഫിൽ അസ്ബാബ്, അവർ കാര്യങ്ങളിൽ അവർ ഒന്ന് കയറി നോക്കട്ടെ. ഖാല ഇബ്നു അബ്ബാസ് വ മുജാഹിദ് വ സഈദ് ഇബ്നു ജുബൈർ വ ഖതാദ വ ഗൈറുഹും യഅനി തുറുഖസ് സമാ, ആകാശമാർഗങ്ങളിലേക്ക്, ആ മാർഗങ്ങളിൽ അവർ ഒന്ന് കയറി നോക്കട്ടെ, ആകാശത്തെ വഴികളിലേക്ക്. വഖാല ദുഹാക് ഫൽ യസ്അദു ഇല സമാഇ സാബിഅ, ഏഴ് ആകാശത്തിലേക്ക് അവരൊന്ന് കയറിപ്പോകട്ടെ. അല്ലാമ തബരി റഹ്മത്ത് പറയുന്നു, യഖൂലു തആല ദിക്റുഹു അം ലിഹാ ഉലാഇൽ മുശ്രിക്കീന അല്ലദീനഹും ഫീ ഇസ്സതിൻ വ ശിഖാഖ്, പ്രതാപത്തിലും മാത്സര്യത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഈ ബഹുദൈവ വിശ്വാസികൾ, അവർക്കാണോ മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം, വമാ ബൈനഹുമാ അവക്കിടയിലുള്ളതിൻ്റെയും, ഫഇന്നഹു ലാ യുആസി യുആസുനി വലാ യുഷാഖുനി മൻ കാന ഫീ മുൽക്കിൻ വ സുൽത്താനിൻ, എന്നാൽ അങ്ങനെയുള്ളവർ അവർ ഞാനുമായിട്ട് തർക്കത്തിലേർപ്പെടുകയില്ല. ഫഇന്നഹു ലാ യുആസ്സുനി വയുഷാഖുനി മൻ കാന ഫീ മുൽക്കിൻ വസുൽത്താനിൻ. ഈ അധികാരത്തിലും അതേപോലെ തന്നെ കഴിവിലുമൊക്കെ പദവിയുള്ളവർ അവർക്കാണല്ലോ അങ്ങനെ തർക്കിക്കാൻ സാധിക്കുക എന്നർത്ഥം. അല്ലാഹു പറയുന്നു, ഫൽ യർതഖൂ ഫിൽ അസ്ബാബ് യഖൂലു വഇൻ കാന ലഹും മുൽക്കു സമാവാത്തി വൽ അർളി വമാ ബൈനഹുമാ. അവർക്ക് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവർക്ക് ആകാശങ്ങളിലും ഭൂമിയിലും ആധിപത്യമുണ്ടായിരുന്നെങ്കിൽ, രാജ്യത്വമുണ്ടായിരുന്നെങ്കിൽ, ഫൽ യസ്അദു അവർ കയറിപ്പോകട്ടെ, ഫി അബ്വാബിസ്സമാഇ ആകാശത്തിന്റെ കവാടങ്ങളിൽ, വതുറുഖിഹാ അതിന്റെ മാർഗങ്ങളിൽ, ഫഇൻ കാന ലഹു മുൽക്കു ഷൈഇൻ ലം യതഅസ്റ അലൈഹി അൽ ഇശ്റാഫു അലൈഹി വതഫഖുദുഹു വതഅഹുദുഹു. അങ്ങനെ വല്ല കഴിവും വല്ല അധികാരവും അവർക്കുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രയാസവും കൂടാതെ അവർക്ക് കയറിപ്പോകാമായിരുന്നു. പക്ഷേ അവർക്കതിന് സാധ്യമല്ല, അവർക്കതിൽ അധികാരമില്ല എന്നതാണ് അള്ളാഹു അവിടെ സ്ഥാപിക്കുന്ന കാര്യം. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ലിയകൂനൂന ഖാ യകൂനൂന ബിഹൈസു യകൂനൂന ഖാദിരീന അലാ മാ യുരീദൂന. അവർക്ക് അവർ ഉദ്ദേശിക്കും പ്രകാരം പ്രവർത്തിക്കാമായിരുന്നു അങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ. ഫൽ യർതഖൂ ഫി അസ്ബാബി അൽ മൂസിലത്തിലഹും ഇല സമാഇ ആകാശത്തിലേക്കെത്താൻ പറ്റിയ വഴികളിൽ അവർക്ക് പ്രവേശിക്കാമായിരുന്നു. ഫൽ യഖ്തഉ അർറഹ്മ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകന് നൽകിയ ആ കാരുണ്യം അവർക്ക് വിച്ഛേദിക്കാമായിരുന്നു. ഫകൈഫ യതകല്ലമൂന വഹും അഅജസു ഖൽഖില്ലാ വഅദ്അഫുഹും ബിമാ തകല്ലമൂ ബിഹി. പക്ഷെ എങ്ങനെയാണ് അവർക്ക് സാധിക്കുക? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ദുർബലന്മാരാകുന്നു അവർ, അശക്തരാകുന്നു അവർ. അം ഖസ്ദുഹും അത്തഹസ്സുബു വത്തജന്നുദു വത്തആബുനു അലാ ബസ്റിൽ ബാത്തിലി വഖദ്ലാനിൽ ഹഖി. അവരീ വാദങ്ങളൊക്കെ പറയുന്നത് അവരുടെ കക്ഷി മാത്സര്യം കൊണ്ടും അതേപോലെ തന്നെ ധിക്കാരം കൊണ്ടും സത്യത്തിന് എതിർ നിൽക്കുന്നത് കൊണ്ടും മാത്രമാകുന്നു. വഹുവൽ വാത്തിഉ ഫഇന്ന ഹാദൽ മഖ്സൂദ് ലാ യത്തിമു ലഹും ബൽ സഅയുഹും ഖായിബുൻ വജുൻദുഹും മഹ്സൂമുൻ. അവരുടെ പരിശ്രമങ്ങൾ വിഫലമാണ്, അവരുടെ സൈന്യങ്ങളെല്ലാം തകർക്കപ്പെട്ടവരാകുന്നു, അവർക്കത് സാധ്യമല്ല എന്നർത്ഥം. ഇബ്നു ആഷൂർ അഹ്മദ് പറയുന്നു, ഇൻ കാനലഹും മുൽക്കു സമാവാത്തി വൽ അർളി അവർക്ക് ആകാശഭൂമികളിൽ ആധിപത്യമുണ്ടായിരുന്നെങ്കിൽ, വമാ ബൈനഹുമ അവക്കിടയിലുള്ളതിന്റെ കാര്യത്തിലും, ഫകാനലഹും ഷൈഉൻ മിൻ ദാലിക് അങ്ങനെ വല്ലതുമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ഫൽ യസ്അദു ഇനിസ്തതാഉ ഫി അസ്ബാബി സമാവാത്തി അവരൊന്ന് ആകാശങ്ങളിലേക്ക് കയറിപ്പോകട്ടെ, ലിയുഖ്ബിറു ഹഖായിഖൽ അഷ്യാ കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ അവർ പറയാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടി. പക്ഷെ അവർക്കതിന് സാധ്യമല്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ഒരു വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ അശക്തിയും അവരുടെ ദുർബലതയും അള്ളാഹു വ്യക്തമാക്കുകയാണ്. അം അതല്ല, ലഹും അവർക്കുണ്ടോ, മുൽക്കു സമാവാത്തി വൽ അർദ് ആകാശഭൂമികളുടെ ആധിപത്യം, വമാ ബൈനഹുമാ അവർക്കിടയിലുള്ളതിൻ്റെയും, ഫൽ യർതഖൂ എന്നാൽ അവർ കയറി ചെല്ലട്ടെ, ഫിൽ അസ്ബാബ് കാരണങ്ങളിൽ അല്ലെങ്കിൽ മാർഗങ്ങളിൽ അവർ കയറി ചെല്ലട്ടെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ വചനത്തിൽ വ്യക്തമാക്കുന്നത്. തുടർന്ന് 11-ാമത്തെ വചനം, ജൂദുൻ ജൂദുൻ മാ ഹുനാലിക മഹ്സൂമുൻ മിനൽ അഹ്സാബ്. ജുന്ദുമ്മ എന്തോ ഒരു സൈന്യം, ഒരു പട്ടാളം ആകുന്നു. ഹുനാലിക അവിടെ, മഹ്സൂമുൻ പരാജയപ്പെടുത്തപ്പെടുന്ന, മിനൽ അഹ്സാബ് മിത്രകക്ഷികളിൽപ്പെട്ട, അതായത് മിത്രകക്ഷികളിൽപ്പെട്ട പരാജയപ്പെട്ടു പോകുന്ന എന്തോ തുച്ഛമായ ഒരു സൈന്യമത്രേ അവിടെയുള്ളത്. അപ്പോ അവരുടെ ആ സൈന്യത്തിൻ്റെ അവരുടെ ആ ബലഹീനതയും ദുർബലതയും അള്ളാഹു വ്യക്തമാക്കുകയാണ് ഈ വചനത്തിൽ ചെയ്യുന്നത്. ജുന്തുമ്മ എന്തോ ഒരു സൈന്യം, ഹുനാലിക അവിടെ ഉള്ള, മഹ്സൂമുൻ പരാജയപ്പെടുത്തപ്പെടുന്ന, മിനൽ അഹ്സാബ് സഖ്യകക്ഷികളിൽപ്പെട്ട അല്ലെങ്കിൽ മിത്ര കക്ഷികളിൽപ്പെട്ട. ഇബ്നു ഖസീർ അഹ്മദ് പറയുന്നു, ഐ ഹാഉലാഇൽ ജുന്ദു അൽ മുകദ്ദിബൂന അല്ലദീന ഫീ ഇസ്സത്തിൻ വശിഖാഖിൻ, പ്രതാപത്തിലും മാത്സര്യത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഈ സൈന്യം, ഈ വ്യാജവാദികൾ, സയുഹ്സമൂന വയുഗ്ലബൂന, അവർ തകർക്കപ്പെടും, അവർ പരാജയപ്പെടുത്തപ്പെടും. വയുക്ബതൂന കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ അപമാനിക്കപ്പെട്ടതുപോലെ ഇവരും അപമാനിക്കപ്പെടും. മിനൽ അഹ്സാബിൽ മുകദ്ദിബീന വഹാദിഹി കഖൗലിഹി, ഇത് അള്ളാഹുവിന്റെ മറ്റൊരു വചനം പോലെ തന്നെയാകുന്നു. സൂറത്തുൽ ഖമറിൽ കാണാം. അം യഖൂലൂന നഹ്നു ജമീഉം മുതസിർ, അതല്ല അവർ പറയുന്നുവോ ഞങ്ങൾ സംഘടിതരും സ്വയം പ്രതിരോധിക്കാൻ കഴിവുള്ളവരുമാണെന്ന്. സയുഹ്സമൂനൽ ജംഉ വയുവല്ലൂന ദുബുർ, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, എന്നാൽ വഴിയെ ആ സംഘം തോൽപ്പിക്കപ്പെടുന്നവരാണ്, അവർ പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അവരുടെ അങ്ങേയറ്റത്തെ ദുർബലതയാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. തുടർന്ന് പറയുന്നു, ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ, എന്നാൽ അന്ത്യസമയമാകുന്നു അവരുടെ വാഗ്ദത്ത സമയം. അന്ത്യസമയമാകട്ടെ ഏറെ ആപൽകരവും അതേപോലെ തന്നെ ഏറ്റവും കൈപ്പേറിയതുമാകുന്നു. അതാണ് സൂറത്തുൽ ഖമറിൽ അള്ളാഹു വ്യക്തമാക്കിയത്. റാസി റഹ്മഹുള്ള പറയുന്നു, അന്ന ഖൗമ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുന്ദു മിനൽ അഹ്സാബ്, പ്രവാചകന്റെ ആ സമൂഹം, അന്നത്തെ ആളുകൾ, അവര് കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയാകുന്നു, ഒരു സൈന്യമാകുന്നു. ഐ മിൻ ജിൻസിൽ അഹ്സാബി അൽ മുതഖദ്ദിമീന ഫലമ്മാ ദക്കറ അന്നഹു ആമല അഹ്സാബ അൽ മുതഖദ്ദിമീന ബിൽ ഇഹ്ലാഖി കാന ദാലിക തഖ്വീഫൻ ശദീദൻ ലിഖൗമി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൂർവ്വ സമൂഹങ്ങളെ, ഇതുപോലെയുള്ള ജനങ്ങളെ നശിപ്പിക്കപ്പെട്ടതുപോലെ ഈ ആളുകളും നശിപ്പിക്കപ്പെടുന്നൊരു കൗമാകുന്നു, ഒരു സമൂഹമാകുന്നു എന്ന ഒരു താക്കീദാകുന്നു അള്ളാഹുവിന്റെ ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ജുന്ദും മാ ഹുനാലിക മഹ്സൂമും മിനൽ അഹ്സാബ്. സ്വാലി ഹുസൈം റഹ്മാൻ പറയുന്നു, ഫി ഹാദിഹിൽ ആയ തസ്ലിയത്തുൽ ലിറസൂലി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ വചന

0: കെസബത്ത് വ്യാജമാക്കി ഖബലഹും ഇവരുടെ മുമ്പ് ഖൗമു നൂഹിൻ നൂഹിന്റെ ജനത വ ആദുൻ ആദ് സമൂഹവും വ ഫിർഔനു ഫിർഔനും ദുൽ ഔതാദ് ആണികളുള്ള ആളായ അല്ലെങ്കിൽ കുട്ടികളുള്ള ആളായ നൂഹിന്റെ ജനതയും ആദു ഗോത്രവും ആണികളുടെ ആളായ ഫിർഔനും ഇവരുടെ മുമ്പ് വ്യാജമാക്കുകയുണ്ടായി. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. ഇബ്നു ഖസീർ പറയുന്നു, യഖൂലു തആല മുഖ്ബിറൻ അൻ ഹാഉലാഇൽ ഖുറൂനിൽ മാദിയ, അല്ലാഹു മുൻകഴിഞ്ഞ ഈ സമുദായത്തെക്കുറിച്ച് പറയുന്നു. വമാ ഹല്ല ബിഹിം മിനൽ അദാബി വൻ നികാലി വൻ നിഖാമ നിഖ്മാതി ഫീ മുഖാലഫത്തി റുസുൽ, പ്രവാചകന്മാരെ ധിക്കരിച്ചത് കാരണം അവർക്കുണ്ടായ ശിക്ഷയെക്കുറിച്ച്, അവർക്കുണ്ടായ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു പറയുന്നു. വതക്ദീബിൽ അംബിയാ അലൈഹിമുസ്സലാത്തു വസ്സലാം, അംബിയാക്കന്മാരെ അള്ളാഹു നിയോഗിച്ചയച്ച അംബിയാക്കന്മാരെ നിഷേധിച്ചത് കാരണം അവർക്കുണ്ടായ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുന്നു. ഇനി ഫിറാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദുൽ ഔതാദ് എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്. ആ വചനം, ആ ഭാഗം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, ലിൽ മുഫസ്സിരീന ഫിൽ ഔതാദി അഖ്വാലുൻ കസീറ, പല അഭിപ്രായങ്ങളും മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അൽ വത്തുദു കിനായത്തുൻ അൻ തസ്ബീത്തിൽ മുൽക്കി, ആധിപത്യം ഉറപ്പിച്ചു നിർത്താനാവശ്യമായ ദണ്ഡ് എന്നാണ് ഒരു വ്യാഖ്യാനം. വമിൻഹ അൽ ഔതാദു, അത് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഔതാദ് എന്നത് ആണികൾ എന്നത്, കാന ഇദാ അറാദ അൻ യുഅദ്ദിബ വാഹിദൻ, ഒരാളെ ശിക്ഷിക്കാൻ ഫിർഔൻ ഉദ്ദേശിച്ചാൽ, യദുഖുലഹു അർബഅത്തു ഔതാദിൻ വയർബുത്തു യദൈഹി വരിജിലൈഹി ഫീഹാ വയുഅദ്ദിബുഹു, രണ്ട് കൈകളും രണ്ട് കാലുകളും ബന്ധിക്കാനാവശ്യമായ ഒരു തൂണ് അവൻ സ്ഥാപിക്കുമായിരുന്നു, എന്നിട്ട് നാല് തൂണുകൾ സ്ഥാപിക്കുമായിരുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. വമിൻഹ അന്നൽ മുറാദബിൽ ഔതാദ് അൽ അഹ്റാമാത്ത്, മറ്റൊന്ന് പിരമിഡുകളെക്കുറിച്ച്, അന്നുണ്ടായിരുന്ന പിരമിഡുകളെക്കുറിച്ചാണെന്നും അഭിപ്രായപ്പെടുന്നു. അതാണ് ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുൽ ഔതാദ് എന്ന പദത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞ കാര്യം. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫജറിൽ ദീർഘമായി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ വചനങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല, അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ

0: ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 458-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 458-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി അത്തഹ്സീൻ. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു അൽ ഹാഖ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിൽ അബ്ദുശുക്കൂർ നമ്മെ തെരിയപ്പെടുത്തുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇവ ഉണ്ടാവുന്നത് എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ഹാഖയിലെ 24 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം കേൾക്കുക.

ഈ ആയത്ത് ഓതി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന തെറ്റുകൾ, വഅമ്മാമൻ നൂതിയ കിതാബഹു ബിശിമാലിഹി അല്ലെങ്കിൽ ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം മൂത കിതാബിയ, പ്രധാനമായിട്ടും വരുന്ന രണ്ട് മൂന്ന് തെറ്റുകൾ മാത്രം പറയാം. വഅമ്മാമൻ നൂതിയ, മൻ നൂതിയ, മൻ ഊതിയ എന്ന് പറയേണ്ടതിന് പകരം മൻ നൂതിയ. സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നാൽ ഇൽഹാറാണ് ചെയ്യേണ്ടത്. മൻ ഊതിയ എന്നല്ല മൻ ഊതിയ, വഅമ്മാമൻ ഊതിയ ഈ രൂപത്തിൽ പറയണം. കിതാബഹു ബിഷിമാലി, വഖഫ് ചെയ്യുമ്പോൾ ബിഷിമാലി എന്നാണ് വഖഫ് ചെയ്യേണ്ടത്, നിർത്തേണ്ടത്. ബിഷിമാലിഹി എന്ന് നിർത്താൻ പാടില്ല. ഫയഖൂലു യാ ലൈതനി ലം ഊത, ഇവിടെ ലമ്മൂത്ത, ലമ്മൂത്ത കിതാബിയ. സ്പീഡിൽ ഓതി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെറ്റ് വരുന്നു. ലമ്മൂത്ത, ലം ഊതിയ, ലം ഊത്ത കിതാബിയ, ലം ഊത്ത എന്നാണ് പറയേണ്ടത്, ലമ്മൂത്ത എന്ന് പറയരുത്. അതുപോലെ തന്നെ 26-ാമത്തെ ആയത്തിൽ വലം അദിരിമ ഹിസാബിയ, ഇവിടെയും ഇതേ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. വലമ്മദിരിമ, വലമ്മദിരിമ ഹിസാബിയ, സാധാരണക്കാരിൽ അധികവും ഈ തെറ്റ് വരുന്നു. ഇനി അതല്ല പഠിച്ച ആളുകൾ പോലും പലപ്പോഴും സ്പീഡിലൊക്കെ ഓതിപ്പോകുമ്പോൾ ഇത്തരം തെറ്റുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലം അദിരിമ ഹിസാബിയ, വലം അദിരിമ ഹിസാബിയ. യാ ലൈതഹ കാനതിൽ ഖാദിയ, ഇവിടെ ദാദിന്റെ ഉച്ചാരണം യാ ലൈതഹ കാനതിൽ ഖാദിയ, ഖാലിയ അല്ലെങ്കിൽ കാളിയ എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. ഖാദിയ, ദാദിന്റെ ഉച്ചാരണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ലാദ് അല്ല ദ. ഖാദിയ, മാ അഗ്ന അന്നി മാലിയ, ഇവിടെ മാ അഗ്ന, മാ അഗ്ന അന്നി, മാ അഗ്ന അന്നി, അധിക ആളുകളും മലയാളത്തിലെ ഗായോട് സാമ്യമുള്ള ഒരു ശബ്ദം മാ അഗ്ന അന്നി. അതു നിർബന്ധമായിട്ടും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാ അഗ്ന അന്നി, മാ അഗ്ന അന്നി മാലിയ. അതുപോലെ തന്നെ ഹലക അന്നി സുൽത്താനിയ, ഇവിടെ അലക അന്നി, ഹാന് പകരം ഹംസ, വലിയ തെറ്റാണത്. അലക അന്നി, അതുപോലെ അന്നി എന്നതിലെ ഐൻ മാറി ഹംസ. സുൽത്താനിയ, സുൽത്താനിയ മലയാളത്തിലെ തോ, ഇതും തെറ്റാണ്. ഹലക അന്നി സുൽത്താനിയ, ഹലക അന്നി സുൽത്താനിയ, ഖുദൂഹു ഫഗുല്ലൂ, ഖുദൂഹു ഖ, അവിടെ ഓതിപ്പോകുമ്പോൾ ഹുദൂഹു, ഹുദൂഹു ഫൗല്ലൂ ഈ രൂപത്തിൽ ശ്രദ്ധിക്കണം. അത് പ്രധാനമായിട്ടും ഖാവും അതുപോലെ ഗൈനും. ഖുദൂഹു ഫഗുല്ലൂ ثم الجحيم صلوا ثم الجحيم ഹ, അത് ഹ അല്ല, ജഹീമ അല്ല, ജഹീമ. صلوا صلوا, ഒന്ന് സ്വാദ് മറ്റത് സീനാണ്. صلوا صلوا അല്ല صلوا. ثم الجحيم صلوا ثم في سلسلة ذرعها 70 ذراعا فاسلكوه. ഇവിടെ ثم, ثم, ثم, അത് ثم ആവുന്നത് ശ്രദ്ധിക്കണം. ثم في سلسلة, سلسلة ذرعها, അവിടെ ذرعها, ذرعها, ഇത് രണ്ടും തെറ്റാണ്. ذال, ذرعها, ثم في سلسلة ذرعها 70, ذرعها 70 ذراعا فاسلكوه. ഇവിടെ ذراعا, ذراعا, അധികവും തെറ്റ് വരും. ذراعا, ذراعا, അത് ശ്രദ്ധിക്കണം. ذراعا فاسلكوه, فاسلكوه എന്ന് സീനെ കലകല ചെയ്യാതെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഫസ്ലുക്കൂ, ഒന്നുകൂടെ ഈ ഭാഗം ഓതാം. ശരിക്കും ശ്രദ്ധയോടുകൂടി കേൾക്കണം.

0: പാരായണത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹാഖിലെ 25 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കി തുടരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു അൽ ഹാഖ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മെ തരിയപ്പെടുത്തിയത്.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠനസമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ അഅ്റാഫിന്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖാരിഅ സലാഹ് അൽ മുസ്ലി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അഅ്റാഫ്. പാരായണം നിർവഹിച്ചത് സലാഹ് അൽ മുസ്ലി.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിന്റെ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ള ഒരവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പാരായണം. അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണം നിർവഹിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖാല ഫമാ ഖത്ബുക്കും അയ്യുഹൽ മുർസലൂൻ. ഖാലു ഇന്നാ ഉർസൽന. ഖാലു മദ്ദുണ്ട്, പിന്നെ ഇന്ന ന്യൂന ശബ്ദത്തിലാണ് നാനേറ്റ് മണിക്കണം. ഇന്നാ മദ്ദുണ്ട്, വീണ്ടും ഉർസൽന വീണ്ടും ഉണ്ട്, വീണ്ടും മദ്ദുണ്ട്. ഇലാ ഖൗമിമ്മു, ഖൗമിമ്മു തൻവീന് ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന. പിന്നെ ലുനുർസില അലൈഹിം ഇജാറത്തം മിൻ ത്വീൻ, ഇജാറത്തമ്മി, ഹിജാറത്തമ്മി. എന്താ
3: ഇദ്ഗാം
2: ബിഗുന്ന. പിന്നെ മിൻത്വീൻ, യൂനിസാക്കിന് ശേഷം ത്വാ. ഇഖ്ഫാ, ഗുഡ്. മുസവ്വമത്തൻ ഇന്ദ, മുസവ്വമത്തൻ ഇന്ദ തൻവീന് ശേഷം ഐനാണ്. എന്താണ് ഇലഹാർ ഇന്ദ, വീണ്ടും ഇഖ്ഫാ. ഫഅഖ്റജ്നാ മൻകാന ഫീഹ, മൻകാന മുനുസാക്കിനൊക്കെ ശേഷം കാനാണ് ക. അപ്പോൾ ഇഖ്ഫാ മിനൽ മുഅ്മിനീൻ ഫമാ വജദനാ ഫീഹ ഗൈറ ബൈത്തിൻ മിനൽ മുസ്ലിമീൻ. ബൈത്തിമ്മി തൻവീന് ശേഷം മീമ്. ഇതോ കാമ്പികുന്ന. പിന്നെ വത്തറക്കന ഫീഹ ആയത്തൻ, തറക്കന ഫീഹ ആയത്തൻ, ആയത്തൻ ലി തൻവീന് ശേഷം ലാമാണ്. ഇതോ കാമ്പിലാകുന്ന. യഖാഫൂനൽ അദാബൻ അലീം. وفي موسى إذا أرسلناه إلى فرعون بسلطان, سلطان تنوين ششم ميمان ويندم ادغام بغن. فتولى بركنه وقال ساحر أو مجنون. ساحر أو تنوين ششم حمزن الهار. പിന്നെ ഫാഖദനാഹു വജുനൂദഹു ഫനബദനാഹു ഫിൽ യമ്മി വഹുവ മുലീം. വഫി ആദിൻ തൻവീന്, പിന്നെ ഹംസാണ് ഇൽഹാർ. ഇത് അർസൽന അലൈഹി മിർരീഹ അൽ അഖീം മാ തദറു മിൻ ഷൈഇൻ അതത് അലൈഹി ഇല്ലാ ജഅലത്ഹു കർറമീം. ഷൈഇൻ അതത് തൻവീന് ശേഷം ഹംസാണ് الظهر. وفي ثمود إذ قيل لهم تمتعوا حتى حين فعطوا عن أمر ربهم فأخذتكم الصاعقة وهم ينظرون. فما استطاعوا من قيام, فما استطاعوا وهم ينظرون إخفاءنا ينظرون. فما استطاعوا من قيام نون ساكن شاشن قافنا إخفاء. നന്നായിട്ട് മണിക്കുക. അമാക്കാനു മുൻതസിരീൻ, വീണ്ടും ഇഖ്ഫാ മുൻതസിരീൻ. നമുക്ക് മതി നോക്കാം.
4: ഖാല ഫമാ ഖത്ബുക്കും അയ്യുഹൽ

0: عذاب الأليم.
1: وفي موسى إذ أرسلناه إلى فرعون بسلطان مبين.
0: وفي

فعطوا عن أمر ربهم فأخذتهم الصاعقة وهم ينظرون.

0: يَظْهَرُونَ
1: فَمَا اسْتَطَاعُوا مِنْ قِيَامٍ وَمَا كَانُوا مُنْتَصِرِينَ
0: فَمَا اسْتَطَاعُوا مِنْ قِيَامٍ وَمَا كَانُوا مُنْتَصِرِينَ
1: അപ്പോ 45-ാമത്തെ ആയത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് പാരായണ പഠനം. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് മുബാറക് ബിൻ ഉമർ.
3: നൂറുൻ അതല്ല അലൽ ഹയാതി റഹീം.
4: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ? അവ പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടു തുടങ്ങുന്നു തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. സുദീർഘമായി വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറ റഅദ് എന്നീ അധ്യായങ്ങൾ പ്രഗൽഭ ഖാരി സഅദ് അൽ ഗാമിദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.

نرفع درجات من نشاء وفوق كل ذي علم عليم قالوا إن يسرق فقد سرق